ഭൂകമ്പത്തിന് ശേഷം സന്നദ്ധ പ്രവർത്തകർ അവശിഷ്ടങ്ങൾക്കിടയിൽ തിരച്ചിൽ നടത്തുകയാണ്. തകർന്നു കിടക്കുന്ന വീട്ടിൽ പരിശോധന നടത്തിയപ്പോൾ ഒരു സ്ത്രീയെ മുട്ടുകളും കൈകളും നിലത്ത് കുത്തി കമിഴ്ന്നു നിൽക്കുന്ന രീതിയിൽ കണ്ടെത്തി. അവർ ആ സ്ത്രീയുടെ ദേഹത്തെ തൊട്ടുനോക്കിയെങ്കിലും ശരീരം തണുത്ത് മരവിച്ചിരുന്നാൽ ജീവനില്ലെന്ന് മനസ്സിലാക്കി മറ്റൊരിടത്തേക്ക് പോയി. തിരിച്ചു വരുന്നതിനിടെ സംഘത്തലവൻ വീണ്ടും പഴയ സ്ഥലത്തെത്തി അയാൾ ആ സ്ത്രീയുടെ ശരീരം തള്ളിമാറ്റി നോക്കി. ആ സ്ത്രീയുടെ ശരീരം തള്ളിമാറ്റിയപ്പോൾ അതിനിടയിൽ പുതപ്പിൽ പൊതിഞ്ഞ ഒരു കുഞ്ഞ് ജീവനോടെ കിടക്കുന്നു. അവിടെ ഒരു കുറിപ്പും ഉണ്ടായിരുന്നു. നീ രക്ഷപ്പെട്ടില്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്നായിരുന്നു ആ കുറിപ്പിൽ. സമ്മാനങ്ങളല്ല, സഹനങ്ങളാണ് സ്നേഹത്തിന്റെ യഥാർത്ഥ അടയാളം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സെപ്റ്റംബർ 11 കൊല്ലവർഷം 1202 ചിങ്ങം 26 വെള്ളിയാഴ്ച.

0: போஜோ.
1: Hey, hello, very good, good morning and welcome to Morning Mojo with me, RJ Sultana. Studio clock ൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു. കൃത്യം 1 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത് 10 മണി വരെ നിങ്ങളോടൊപ്പം ഓരോ അപ്ഡേറ്റ്സും ഒരുപാട് കിടിലും പാട്ടുകളും പ്ലേ ചെയ്ത് തരാൻ ഞാനിത് ഇവിടെ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. ആക്ച്വലി ഇന്ന് രാവിലെ തന്നെ ഇങ്ങനെ എണീറ്റ ടൈമിൽ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന കുറച്ച് വരികളുണ്ട്. അതായത് ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിപ്പിച്ച എൻ്റെ ഇംഗ്ലീഷ് പുസ്തകത്തിൽ നിന്നുള്ള വഴികളാണ് കേട്ടോ. ലൈഫ് ഈസ് ഫുൾ ഓഫ് അപ്പ് ആൻഡ് ഡൗൺസ്. ആക്ച്വലി ശരിയാണല്ലേ, കാരണം നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉയർച്ചകളും താഴ്ചകളുടെ ഒക്കെ ഒരു മിക്സഡ് കോമ്പിനേഷൻ തന്നെയാണ്. അതിൽ നിന്നും മുന്നോട്ടേക്ക് നമുക്ക് എങ്ങനെ എത്രത്തോളം നല്ല ഫാസ്റ്റായിട്ടും അതുപോലെ തന്നെ എത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് പോകാൻ സാധിക്കുന്നു എന്നതിനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആക്ച്വലി ഇന്ന് രാവിലെ എണീക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള തോട്ട്സ് ആയിരിക്കും വരുന്നത്. ചില ആളുകൾ ഓക്കെ ആയിരിക്കും, ചില ആളുകൾ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുമായിരിക്കും അല്ലേ. എന്നാലും എല്ലാവരും ആ വിഷമങ്ങളേക്ക് കുറച്ച് നേരത്തേക്ക് ആ സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കുക. എന്നാലും ഇന്നത്തെ ദിവസം ഒരുപാട് അപ്ഡേറ്റ്സും ഒരുപാട് പാട്ടുകളുമായിട്ട് ഞാൻ ഇവിടെ തന്നെയുണ്ട്. ആ ഒരു ടൈമിൽ നമുക്ക് ഒരുപാട് അപ്ഡേറ്റ്സ് ഒക്കെ കേൾക്കാനായിട്ട് മൈൻഡ് ഇങ്ങനെ ഫ്രഷ് ആയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് ഫ്രം ദ മൂവി Charlie.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
5: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
7: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
8: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
7: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
9: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
10: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
11: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
12: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED TVകൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
13: ഗോപു നന്ദല ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.

0: morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Ashraya FM 99.9 നാട്ടാർക്കൊപ്പം. ഇന്ന് സെപ്റ്റംബർ 11 അമേരിക്കയെ മാത്രമല്ല ലോകത്തെ മുഴുവൻ നടുക്കിയ ആ ഒരു ഭീകരാക്രമണം നടന്നിട്ട് വർഷങ്ങൾ പിന്നിടുകയാണല്ലേ. അപ്പോൾ ഈ ഒരു ഡേ പാട്രിയോട്ട് ഡേ എന്നാണ് അറിയപ്പെടുന്നത്. 2001 ജീവൻ നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് നിരപരാധികളെയും മറ്റുള്ളവരെ രക്ഷിക്കാൻ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ധീരരായ രക്ഷാപ്രവർത്തകരെയും ഓർക്കാനുള്ള ഒരു ദിവസമാണിന്ന്. എത്ര വലിയ ദുരന്തങ്ങൾ വന്നാലും മനുഷ്യൻ ഒറ്റക്കെട്ടായി നിന്നാൽ അതിനെ അതിജീവിക്കാൻ സാധിക്കും എന്ന വലിയൊരു പാഠം കൂടിയാണ് ഈ ഒരു ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അല്ലെ. സ്നേഹവും സമാധാനവും നിറഞ്ഞൊരു നല്ല നാളേക്കായി നമുക്ക് ഒന്നിച്ചു നിൽക്കാം. സോ ഒന്നിച്ചിരുന്നോടെ തന്നെ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: ആശ്രയ എഫ് 90-ൽ ഇനി ആകാശവാണി വാർത്തകൾ.
1: തിരുവനന്തപുരം ജില്ല ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ ഡൽഹിയിൽ തുടക്കം. ആതിഥേയത്വം വഹിക്കാൻ സജ്ജമായി ദേശീയ തലസ്ഥാനം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്നും നാളെയും ദാദ്രാനഗർ ഹവേലി, ദമൻ ദിയു എന്നിവിടങ്ങൾ സന്ദർശിക്കും. പുതിയ വിത്ത് നിയമത്തിൽ കർഷകരുടെ അവകാശങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ശക്തമായ ആരോഗ്യ സംവിധാനങ്ങൾക്കായി ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. തുടർച്ചയായി സ്കൂളുകളിൽ ഹാജരാകാതിരിക്കുന്ന കുട്ടികളെ തിരികെ എത്തിക്കുന്ന കൂടെ പദ്ധതി കേരളത്തിൽ ഇന്ന് ആരംഭിക്കും. വനിതാ ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ 40 റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ. 18-ാമത് ബ്രിക്സ് ഉച്ചകോടി നാളെ മുതൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ആരംഭിക്കും. രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാൻ ദേശീയ തലസ്ഥാനം സജ്ജമായി. പ്രതിരോധ ശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നതാണ് ഇന്ത്യയുടെ അധ്യക്ഷതയിലുള്ള ഈ വർഷത്തെ ഉച്ചകോടിയുടെ പ്രമേയം. വിശദാംശങ്ങളിലേക്ക്.
2: ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്തോപ്യ, ഇന്ത്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, യുഎഇ എന്നീ 11 പ്രധാന വികസ്വര രാജ്യങ്ങൾ ഉച്ചകോടിയിൽ പങ്കെടുക്കും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്, ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമാഫോസ, ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഖ് തുടങ്ങി വിവിധ രാജ്യങ്ങളുടെ രാഷ്ട്രത്തലവന്മാരും മന്ത്രിമാരും ഡൽഹിയിൽ എത്തിച്ചേരുന്നുണ്ട്. യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകളുടെ മേധാവികളും ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഉച്ചകോടിയുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ രാജ്യങ്ങളുടെ തലവന്മാരുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ഇന്നലെ രാത്രി ന്യൂഡൽഹിയിലെത്തിയ റഷ്യൻ പ്രസിഡന്റിനെ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് സ്വീകരിച്ചു. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി ഡൽഹിയിൽ ഇന്ന് പ്രമുഖ റോഡുകളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. യാത്രക്കാർ പോലീസ് നിർദ്ദേശിക്കുന്ന ബദൽ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കണമെന്നും അത്യാവശ്യ അടിയന്തര സേവന വാഹനങ്ങൾക്ക് മുൻഗണന നൽകുമെന്നും പോലീസ് വ്യക്തമാക്കി. അതേസമയം ഉച്ചകോടി പ്രമാണിച്ച് മെട്രോ സർവീസുകൾ നിർത്തലാക്കുമെന്ന പ്രചാരണങ്ങൾ തെറ്റാണെന്ന് ഡൽഹി മെട്രോ അറിയിച്ചു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്നും നാളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളായ ദാദ്രാനഗർ ഹവേലി, ദാമൻ ദിയു എന്നിവിടങ്ങൾ സന്ദർശിക്കും. സെൽവാസയിലെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഗവൺമെന്റ് കോളേജിൽ നടക്കുന്ന പൊതുപരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ദാമൻ നൈറ്റ് മാർക്കറ്റ്, രാംസേതു കടൽത്തീരം, നമോപത് കടൽത്തീരം ഉൾപ്പെടെയുള്ള പ്രധാന വിനോദസഞ്ചാര തീരദേശ വികസന കേന്ദ്രങ്ങളും ഉപരാഷ്ട്രപതി സന്ദർശിക്കും. പുതുതായി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന വിത്ത് നിയമത്തിൽ കർഷകരുടെ അവകാശങ്ങൾ പൂർണ്ണമായി സംരക്ഷിക്കപ്പെടുമെന്നും പരമ്പരാഗത വിത്തിനങ്ങളുടെ ഉപയോഗത്തിന് യാതൊരു നിയന്ത്രണവും ഉണ്ടാകില്ലെന്നും കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഡൽഹിയിൽ വിവിധ കർഷക സംഘടനകളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലവിലെ വിത്ത് നിയമം കാലഹരണപ്പെട്ടതാണെന്നും വ്യാജവിത്തുകൾ തടയാൻ പുതിയ നിയമം അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. എല്ലാ സംസ്ഥാനങ്ങളിലും സീഡ് സെക്യൂരിറ്റി ഫണ്ട് സ്ഥാപിക്കുമെന്നും മന്ത്രി അറിയിച്ചു. പ്രാദേശിക സഹകരണം ഉൾപ്പെടെ ശക്തവും നീതിയുക്തവുമായ ആരോഗ്യ സംവിധാനങ്ങൾക്കായി കൂട്ടായ ശ്രമങ്ങൾക്കുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത കേന്ദ്രമന്ത്രി ജെ പി നദ്ദ ആവർത്തിച്ചു. തിമോർ ലെസ്തേയിൽ വെർച്വലായി നടന്ന ലോകാരോഗ്യ സംഘടനയുടെ തെക്ക് കിഴക്കൻ ഏഷ്യാ മേഖലാ സമിതിയുടെ 79-ാമത് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദൂരവും ദുഷ്കരവുമായ പ്രദേശങ്ങളിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനത്തിനായി കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്നതുൾപ്പെടെ നടപടി സ്വീകരിക്കും. ഈ മേഖലകളിൽ താമസിക്കുന്നവർക്ക് ടെലി കൺസൾട്ടേഷൻ, തുടർ ചികിത്സ എന്നിവ ലഭ്യമാക്കുന്നതിനായി ഇ സഞ്ജീവനി സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
3: We are also leveraging technology to overcome geographical barriers. Platforms such as e-Sanjeevani are facilitating teleconsultations, referrals and continuity of care particularly for people living in remote and rural areas. An important outcome of these discussions was the adoption of the Declaration on the Human Resources for Health Equity in Specialized Care.
1: ലോകാരോഗ്യ സംഘടനയുടെ തെക്ക് കിഴക്കൻ ഏഷ്യ മേഖലയ്ക്കുള്ള പുരസ്കാരം ഇന്ത്യയ്ക്ക് സമ്മാനിച്ചു. പാർലമെന്ററി ജനാധിപത്യമാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ഭരണരീതിയെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ജനങ്ങൾ തങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളിലൂടെ ഭരണം നടത്തുന്ന പാർലമെന്ററി വ്യവസ്ഥ ഇന്ത്യയ്ക്ക് ഏറ്റവും അനുയോജ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. പാർലമെന്റ് ഹൌസിൽ നടന്ന 27-ാമത് ദേശീയ യുവജന പാർലമെന്റ് മത്സരത്തിലെ വിജയികൾക്ക് പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിലെ സ്കൂളുകളിൽ തുടർച്ചയായി ഹാജരാകാതിരിക്കുന്ന കുട്ടികളെ തിരികെ എത്തിക്കുന്നതിനായി 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയ പദ്ധതിയായ കൂടെയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് രാവിലെ പാലക്കാട് ജില്ലയിലെ അഗളിയിൽ നടക്കും. ഇത്തരത്തിലുള്ള കുട്ടികളുടെ വീട് സന്ദർശിച്ചുകൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. അതേസമയം ഇന്ന് വിവിധ ഭാഗങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകി. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ രാത്രി 11 മണി മുതൽ കേരള തീരത്ത് കടൽക്ഷോഭത്തിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. വനിതാ ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ 40 റൺസിന് തകർത്ത് ഇന്ത്യ ഫൈനലിൽ. ദുബായിൽ നടന്ന സെമിഫൈനലിൽ 150 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ബംഗ്ലാദേശിന് നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 109 റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ. ഇന്ത്യയ്ക്കായി ദീപ്തി ശർമ്മ 3 വിക്കറ്റ് വീഴ്ത്തി. 40 പന്തിൽ 64 റൺസ് നേടിയ ഇന്ത്യൻ ഓപ്പണർ ഷഫാലി വർമ്മയാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. ഇന്ന് രാത്രി 8-ന് നടക്കുന്ന രണ്ടാം സെമിയിൽ പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. ഈ മത്സരത്തിലെ വിജയി ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യയുമായി ഏറ്റുമുട്ടും. ഇന്ത്യൻ വ്യോമസേനയുടെ സെഖോൺ മാരത്തൺ 2-ാം പതിപ്പ് ഒക്ടോബർ 4-ന് തിരുവനന്തപുരത്ത് നടക്കും. ദക്ഷിണ വ്യോമ കമാൻഡ് സംഘടിപ്പിക്കുന്ന മാരത്തണിനായുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: വ്യോമസേനയിൽ നിന്ന് പരമവീര ചക്രം നേടിയ ഏക ഫ്ളയിംഗ് ഓഫീസറായ നിർമ്മൽ സിംഗ് സെഖോണിന്റെ സ്മരണാർത്ഥമാണ് മാരത്തോൺ സംഘടിപ്പിക്കുന്നത്. ആക്കുളത്ത് ലുലു മാളിൽ നിന്നാവും മാരത്തോണിന്റെ ആരംഭം. 21.1 കിലോമീറ്റർ ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ ഓട്ടം, 5 കിലോമീറ്റർ ഫൺ റൺ എന്നീ 3 വിഭാഗങ്ങൾ ഉണ്ടായിരിക്കും. ഇത്തവണ 3000-ൽ അധികം പേർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പ്രതിരോധ മന്ത്രാലയം വക്താവ് തിരുവനന്തപുരത്ത് പറഞ്ഞു.
1: 2020 ഇ കൊമേഴ്സ് ഉപഭോക്തൃ സംരക്ഷണ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്ര സർക്കാർ. ഇ കൊമേഴ്സ് വെബ്സൈറ്റുകൾ വിലക്കുറവ് പ്രഖ്യാപിക്കുമ്പോഴെല്ലാം മുൻപുള്ള 30 ദിവസത്തിനുള്ളിലെ ഏറ്റവും കുറഞ്ഞ വില വെളിപ്പെടുത്തേണ്ടതാണെന്ന് ഭേദഗതിയിൽ പറയുന്നു. 2027 ജനുവരി 1 മുതൽ ഭേദഗതി നിലവിൽ വരും. ഈ വർഷത്തെ UGC നെറ്റ് പരീക്ഷയിലെ ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി വിഷയങ്ങളിൽ നടന്ന പുനഃപരീക്ഷയുടെ താൽക്കാലിക ഉത്തരസൂചിക നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഈ മാസം 13 വരെ ഉത്തരസൂചികയിലെ ആക്ഷേപങ്ങൾ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. തൊഴിൽ നഷ്ടപ്പെട്ടതിന് ശേഷവും H1B വിസയുള്ളവർക്ക് അമേരിക്കയിൽ തുടരാൻ അനുവദിക്കുന്ന ഗ്രേസ് പീരിയഡ് അവസാനിപ്പിക്കാൻ നിർദ്ദേശിച്ച് ട്രംപ് ഭരണകൂടം. പുതിയ തൊഴിലുടമയെ കണ്ടെത്താനോ മറ്റൊരു മാർഗം തേടാനോ 60 ദിവസം വരെയാണ് ഗ്രേസ് പീരീഡ് നൽകിയിരിക്കുന്നത്. സ്പോൺസർ ചെയ്യുന്ന തൊഴിലുടമയുമായുള്ള വ്യവസ്ഥയിലെ ജോലി അവസാനിച്ചാലുടൻ തൊഴിലാളി രാജ്യം വിടണം എന്ന മുൻകാല നയം പുനഃസ്ഥാപിക്കാനാണ് നിർദ്ദേശം ലക്ഷ്യമിടുന്നത്. ഒക്ടോബർ 1 രാജ്യവ്യാപകമായി നടത്തുന്ന 1 ദിവസം 1 മണിക്കൂർ 1 എന്ന ശ്രമദാന യജ്ഞത്തിന് മുന്നോടിയായി വിപുലമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി ശ്രീ മനോഹർ ലാൽ. ഈ മാസം 17 മുതൽ ഒക്ടോബർ 17 വഴി സംഘടിപ്പിക്കുന്ന സ്വച്ഛതാ ഹി സേവ 2026 മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി നടന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. വരൾച്ച ബാധിത പ്രദേശങ്ങളിലെ കൃഷിയിൽ മാറ്റം വരുത്തുന്നതിനും കർഷകരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും ശാസ്ത്രം, നയം, വിപണി എന്നിവ അടിസ്ഥാനമാക്കിയുള്ള സമഗ്ര സമീപനം വേണമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഡൽഹിയിൽ ഡ്രൈലാൻഡ് കോൺഗ്രസ് 2026 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 25-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 800-ലധികം പ്രതിനിധികൾ 3 ദിവസത്തെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആഗോള വളർച്ചയുടെ പ്രധാന ചാലകശക്തിയായി ഇന്ത്യ മാറിയതായി അന്താരാഷ്ട്ര നാണയനിധി. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ 2-ാം പാദത്തിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ 7.8% വളർച്ച രേഖപ്പെടുത്തിയതിനെ IMF അഭിനന്ദിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ ഡൽഹിയിൽ തുടക്കം. ആതിഥേയത്വം വഹിക്കാൻ സജ്ജമായി ദേശീയ തലസ്ഥാനം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്നും നാളെയും ദാദ്രാനഗർ ഹവേലി, ദാമൻ ദിയു എന്നിവിടങ്ങൾ സന്ദർശിക്കും. പുതിയ വിത്ത് നിയമത്തിൽ കർഷകരുടെ അവകാശങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ശക്തമായ ആരോഗ്യ സംവിധാനങ്ങൾക്കായി ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. തുടർച്ചയായി സ്കൂളുകളിൽ ഹാജരാകാതിരിക്കുന്ന കുട്ടികളെ തിരികെ എത്തിക്കുന്ന കൂടെ പദ്ധതി കേരളത്തിൽ ഇന്ന് ആരംഭിക്കും. വനിതാ ഏഷ്യാ കപ്പ് ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ 40 റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു.
5: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
6: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
5: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
7: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
8: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
7: ഒരുമിച്ച് കിട്ടാനോ?
9: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
7: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
9: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
10: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
11: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: Morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana. നമ്മളൊക്കെയല്ലേ ഈ പെട്രോൾ പമ്പിൽ എണ്ണ അടിക്കാനൊക്കെ പോകാറുണ്ടല്ലേ. എന്നാൽ ഈ പമ്പുകളിൽ വ്യക്തമായിട്ട് ഫോൺ ഉപയോഗിക്കരുത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഇത് കൃത്യമായി ഫോളോ ചെയ്യാത്ത ഒരുപാട് ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. കാരണം പമ്പുകളിൽ ഇന്ധനം നിറയ്ക്കുമ്പോൾ നിർബന്ധമായും വണ്ടിയുടെ എൻജിൻ ഓഫായിരിക്കണം. ആൻഡ് ഓൾസോ ഒപ്പം മൊബൈൽ ഫോൺ ഉപയോഗിക്കാനും പാടില്ല. ഫോണിൽ നിന്നുള്ള തരംഗങ്ങൾ വലിയ തീപിടുത്തങ്ങൾക്ക് വരെ കാരണമാകാൻ സാധ്യതയുണ്ട്. ഈ നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ധനം നിഷേധിക്കാൻ പമ്പ് ജീവനക്കാർക്ക് പൂർണ്ണ അധികാരമുണ്ട്. മാത്രമല്ല സുരക്ഷാ നിയമങ്ങൾ പാലിക്കാൻ ആവശ്യപ്പെടുന്ന ജീവനക്കാരോട് തർക്കിക്കാൻ നിന്നാൽ പണി കിട്ടും കേട്ടോ. കാരണം നമ്മുടെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കാൻ നിയമമുണ്ട്. അതിനാൽ നമ്മുടെയും മറ്റുള്ളവരുടെയും സുരക്ഷ മുൻനിർത്തി പമ്പുകളിലെ ഈ നിർദ്ദേശങ്ങൾ എല്ലാവരും കർശനമായി പാലിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും ആൻഡ് റൂൾസും ഒരുപാട് പാട്ടുകളും കേൾക്കാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: மார்னிங் மோஜோ.
1: Yes, we are back on Morning Mojo with me, RJ Sultana on Austria FM 19. ആടിനൊപ്പം നാട്ടാർക്കൊപ്പം സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു ഒരു മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈം നമ്മുടെ മോർണിംഗ് മോജോയിൽ എഡ്യൂക്കേഷൻ സെഗ്മെന്റ് ആണ്. സോ കുറച്ച് നേരത്തേക്ക് നമ്മൾ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേൾക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മുടെ ബിടെക് എം ടെക് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്കായിട്ട് ഇതാ ഒരു മികച്ചൊരു അവസരം വന്നിരിക്കുകയാണ്. കേരള സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്കായിട്ട് ഇന്റേൺഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ www.erckerala.org എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി September 28. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അറിയാനായിട്ടും അപ്ലൈ ചെയ്യാനും താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ആ ഒരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. വെബ്സൈറ്റ് ഒന്നുകൂടി പറയുകയാണ്, www.erckerala.org എന്ന വെബ്സൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും കേട്ടറിയാം മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 19, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
4: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത്ത് സത്യന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
6: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ചിട്ടാനോ?
8: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
6: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
8: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
9: 25ൽ 1 നമുക്ക് അടിച്ചാലോ? 100ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
6: എന്ത് പറ്റി?
9: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED TV, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
8: ഗോപു നന്ദലത്ത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
10: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തെ?
3: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആർഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
4: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
2: YS ഹാർഡ്വെയർസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
4: YS ഉള്ളപ്പോൾ വൈ വറി.
0: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ചായിട്ടാണോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
7: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
8: Yes, we are back on Morning Mojo with me, RJ Sultana, on Ashriya FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8:16 ആയിരിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ നേഴ്സിംഗ് മേഖലയിൽ മികച്ചൊരു കരിയറൊക്കെ ആഗ്രഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ലിസണേഴ്സിനൊക്കെ ആയിട്ട് ഇതാ ട്രിവാൻഡ്രം റീജിയണൽ ക്യാൻസർ സെൻ്ററിൽ നിന്ന് ഒരു അടിപൊളി ഓപ്പർച്യൂണിറ്റി ആണ് കേട്ടോ എത്തിയിരിക്കുന്നത്. RCCയിൽ 1 വർഷത്തെ പോസ്റ്റ് ബേസിക് ഡിപ്ലോമ ഇൻ ഓങ്കോളജി നഴ്സിംഗ് കോഴ്സിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്ന അവസാന തീയതി October 3, 3 PM to 5 PM. എന്നാൽ അതുകൊണ്ട് മാത്രമൊന്നും കഴിഞ്ഞിട്ടില്ല, കാരണം ഓൺലൈൻ അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് തപാൽ വഴി അഡീഷണൽ ഡയറക്ടർക്ക് അയച്ചു നൽകുകയും വേണം. അത് October 9 വൈകിട്ട് 4 PM മുൻപായിട്ട് അവിടെ ലഭിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്കായിട്ട് www.rcctvm.gov.in എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വെബ്സൈറ്റ് ഒന്നും കൂടി പറയുകയാണ്, www.rcctvm.gov.in എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ മോർണിംഗ് മോജോയിൽ 8:30 മുതൽ 9 PM വരെ വിഷിംഗ് സെഗ്മെന്റ് ആണ്. സോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി വിശ്വസം കാര്യങ്ങളും അറിയിക്കാനുണ്ടെങ്കിൽ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0444 299 9090. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശ്വസം കാര്യങ്ങളും അറിയിക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490909.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
3: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
3: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
0: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടി നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
1: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കണല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
4: ബർത്ത്ഡേ
1: മാത്രമല്ല കേട്ടോ, സെലിബ്രേഷൻസ് ഏതായാലും വിഷ് ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: യു ആർ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണക്കാലത്ത് നന്ദലക്ഷ്മി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
2: നന്ദലക്ഷ്മി മാർട്ട്
1: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
0: ഗോപു നന്ദലക്ഷ്മി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
3: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
0: Gunamenmiyude crunch, aarogyathinte punch.
4: August 1 മുതൽ September 15 വരെ Kerala Kashvani Vikasana Corporation maga offerukalde perumazha.
0: Endanalle ee divasangalil ettavum migacha ulpannangal van vilakkuravil Kerala Cashew outletukalil ninnum franchisegalil ninnum ningalkku vaangam.
4: Kerala Cashew, nanmayude ruchi, aarogyathinte uravu.
5: Vishal Opticals, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: மார்னிங் மோஜோ.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Australia FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു 36 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പം നമ്മുടെ മോർണിംഗ് മോജോയിൽ ഇനി അടുത്ത 9 മണി വരെ വിഷിംഗ് സെഗ്മെൻ്റ് ആണ്. സോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി വിഷസും കാര്യങ്ങളും അറിയിക്കാനായി വിളിക്കാം ടു ദ നമ്പർ 0474 2919 0 0 4 7 4 2 9 1 9 0 0. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശ്വസം കാര്യങ്ങളും അറിയിക്കാവുന്നതാണ് ടു ദ നമ്പർ 9526490 90 9526690 90 0. ഇതാ ഇവിടെ ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് വിശ്വസ പറയാനായിട്ട്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം.
2: നമസ്കാരം.
1: നമസ്കാരം, ആരാ സംസാരിക്കുന്നേ?
2: കുഞ്ഞുപിള്ള.
1: കുഞ്ഞുപിള്ള ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം?
2: വിശേഷം
1: സുഖമായിട്ട് പോവുകയാണല്ലേ. വീട്ടിലെല്ലാവർക്കും സുഖമാണോ? അതെ അല്ലേ. അപ്പൊ ചേച്ചീനെ ഞാൻ അന്വേഷിച്ചു എന്ന് പറയണേ.
2: പറയാം.
1: ഓക്കെ, അപ്പൊ രാവിലെ ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കാണ്. എന്താണ്?
2: ഓ,
1: അയ്യോടാ, എന്നിട്ട് ഹോസ്പിറ്റലിൽ ഒന്നും പോയില്ലേ? ഇപ്പൊ സുഖമുണ്ട്. സുഖമായിട്ട് തന്നെ ഇരിക്കട്ടെ. മരുന്നൊക്കെ കറക്റ്റ് ആയിട്ട് കഴിക്കുന്നുണ്ടോ?
2: മരുന്നൊക്കെ കറക്റ്റായിട്ട്
1: ആണല്ലേ. അതെ, എല്ലാവർക്കും സുഖമായിട്ട് ഇരിക്കട്ടെ. അത് പറയാട്ടോ. ഓ, ആ ഏലിക്കുട്ടി ചേച്ചി ഇവിടൊക്കെ തന്നെ ഉണ്ട്. ഉണ്ട്.
2: ശ്രീശാന്തിനെ, സുബൻ സാറിനെ,
1: എല്ലാരെയും
2: പറഞ്ഞു. പിന്നെ
1: ഓ,
2: ഉച്ചക്ക് പാട്ട് വെക്കുമ്പോഴേ
1: ഓ,
2: ആ പിന്നെ പൂമുല്ല കോവിൽ പോലെ കുന്തപ്പാട കാറ്റത്തോടെ പാട്ട് വെക്കും.
1: തീർച്ചയായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും ചേട്ടൻ. ആ ഒരു ടൈമിൽ വിളിച്ചാ മതി കേട്ടോ.
2: അന്നേരം വിളിക്കാൻ ഞാൻ തോന്നോർപ്പിലായിരിക്കും.
1: ആണല്ലേ. അപ്പൊ നമ്മള് മാക്സിമം ട്രൈ ചെയ്യാട്ടോ. അപ്പൊ എന്തായാലും താങ്ക് യു ചേട്ടാ, താങ്ക് യു ഫോർ കോളിംഗ്.
2: ഓക്കെ
1: ഓക്കെ. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് കുഞ്ഞുപിള്ള ചേട്ടനാണ്. ചേട്ടൻ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിച്ചിട്ടൊക്കെയാണ് കേട്ടോ പോയത്. അപ്പൊ ഇനിയും ഒരുപാട് മെസ്സേജസ് ഒക്കെ നമുക്ക് വാട്സപ്പിൽ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലൈ ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ദുഃഖത്തിന്റെ ഭാവം നമ്മിലേക്ക് നൽകാൻ ഒരുപാട് കാരണങ്ങൾ ചുറ്റിനുമുണ്ടാകും. സന്തോഷത്തിന്റെ നിമിഷങ്ങൾ വളരെ കുറവുമായിരിക്കാം. പക്ഷെ ആസ്വദിക്കേണ്ടത് ആസ്വദിക്കാൻ ശ്രമിക്കാം. നമുക്ക് ഒന്നും അവസാനിച്ചിട്ടില്ല. അംഗീകരിക്കേണ്ടത് അംഗീകരിക്കാം, ആസ്വദിക്കേണ്ടത് ആസ്വദിക്കാം. ശുഭദിനം നേരുന്നു സുലൈ എന്ന് പറഞ്ഞാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശരിയാണ്, ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് ഇത്ര കറക്റ്റാണ്. കാരണം നമ്മുടെ ലൈഫിലേക്ക് ഒരുപാട് നമുക്ക് വിഷമിക്കാനുള്ള കാരണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ സന്തോഷിക്കാനുള്ള ഒരു കാരണമെങ്കിൽ ഒരു കാരണം അത് കണ്ടെത്തേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണല്ലേ. കാരണം നമ്മുടെയാണ് ലൈഫ്. അപ്പോൾ എന്തായാലും സന്തോഷത്തിൻ്റെ ഓരോരോ കാരണങ്ങൾ ജീവിതത്തിൽ കണ്ടെത്താൻ സാധിക്കട്ടെ. ആൻഡ് ഓൾസോ ഇങ്ങനൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ട് അയച്ചിട്ടുള്ള സുലൈ ചേട്ടനും ചേട്ടൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു മനോഹരമായിട്ടുള്ള വെള്ളിയാഴ്ച ദിവസം ആശംസിക്കാൻ കേട്ടോ. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് മുഹമ്മദ് ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഗുഡ് മോർണിംഗ് റേഡിയോ ആസ്ട്രിയ FM. ചില മാറ്റങ്ങളെയും ചില നഷ്ടങ്ങളെയും ചില അകൽച്ചകളെയും പുഞ്ചിരിയോടെ അംഗീകരിക്കാനും അതിജീവിക്കാനും പഠിക്കണം. കാരണം ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ചിലതൊക്കെ നമ്മൾ പഠിച്ചേ മതിയാകൂ. ഇന്ന് വിവാഹവാർഷികം ആഘോഷിക്കുന്ന റേഡിയോ സുഹൃത്ത് ആലപ്പുഴ കിടങ്ങറ വേണുഗോപാൽ മകൻ മേജർ ശ്രീരാജനും പ്രിയപത്നി രമ്യയ്ക്കും ആശംസകൾ നേരുന്നു. മറ്റ് വിശേഷങ്ങളുള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു. എല്ലാവർക്കും ശുഭദിനം നേരുന്നുകൊണ്ട് PV മുഹമ്മദ് വടക്കേ വാവനൂർ എന്ന് പറഞ്ഞാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേട്ടൻ ആദ്യം തന്നെ അയച്ചിരിക്കുന്ന കോട്ട് എത്ര കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലേ. കാരണം ജീവിതത്തിലെ ചില മാറ്റങ്ങളെയും ചില നഷ്ടങ്ങളെയും നമ്മൾ അംഗീകരിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാനും സാധിക്കുകയുള്ളൂ. ആൻഡ് ഓൾസോ മുന്നോട്ട് പോകാനുള്ള കരുത്ത് ആർജിക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ല നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനും സാധിക്കട്ടെ. ആൻഡ് മുന്നോട്ട് പോകാനുള്ള കരുത്തും ആർജിക്കാൻ സാധിക്കട്ടെ. ആൻഡ് ഓൾസോ ചേട്ടൻ മറ്റൊരു വിഷ് കൂടി ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് ചേട്ടൻ്റെ റേഡിയോ സുഹൃത്തായിട്ടുള്ള ആലപ്പുഴ കിടങ്ങറ വേണുഗോപാൽ ചേട്ടൻ്റെ മകനായിട്ടുള്ള മേജർ ശ്രീരാജനും പ്രിയ പത്നി രമ്യയ്ക്കും ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മുഹമ്മദ് ചേട്ടന്റെയും എന്റെയും മാസ്റ്റർ എഫ് എം 90 പേരിലും രണ്ടുപേർക്കും നല്ലൊരു വിവാഹ മംഗളാശംസകൾ ആശംസിക്കുകയാണ്. മുന്നോട്ട് ഇതുപോലെ തന്നെ സന്തോഷമായിട്ട് രണ്ടുപേർക്കും പോകുവാൻ സാധിക്കട്ടെ. ആൻഡ് ഓൾസോ ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടും വിശ്വസമായി അറിയിച്ചിട്ടുള്ള മുഹമ്മദ് ചേട്ടനും ചേട്ടന്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു മനോഹരമായിട്ടുള്ള ദിവസം ആശംസിക്കാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശ്വസം കാര്യങ്ങളും ഒക്കെ അറിയിക്കേണ്ട ടൈമാണിത്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹ ആഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
2: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
1: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
3: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
5: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
6: Yes, we are back on Morning Mojo with me, RJ Sultana, on Astria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു 48 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈം നമ്മുടെ മോർണിംഗ് മോജോയിൽ വിഷിംഗ് സെഗ്മെൻ്റ് ആണ്. വിഷിംഗ് സെഗ്മെൻറ്റ് നമുക്ക് ഇപ്പോൾ തന്നെ ഒരുപാട് മെസ്സേജസ് ആണ് എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് മിനി ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് മോളെ, സുഖമാണോ? ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകാൻ മനസ്സിൽ നന്മയും വാക്കുകളിൽ ശ്രദ്ധയും മാത്രമുണ്ടായാൽ മതി. ശുഭചിന്തകൾ എന്ന് പറഞ്ഞൊരു പിക്ചർ മെസ്സേജസ് കൂടി മിനി ചേച്ചി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ശരിയാണ് ചേച്ചി പറഞ്ഞത്, ഇത്ര കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലേ. കാരണം നമ്മുടെ ലൈഫിൽ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ മനസ്സിൽ നന്മ ഉണ്ടായിരിക്കണം. നമ്മൾ പറയുന്നു, നമ്മൾ യൂസ് ചെയ്യുന്ന ഈച്ച് ആൻഡ് എവറി വേർഡ്സിനെ പറ്റി നമ്മൾ ഭയങ്കര കൺസേൺഡ് ആയിരിക്കണം. കാരണം ഒരുപക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന കാഷ്വൽ ആയിട്ടുള്ളൊരു വേർഡായിരിക്കാം മറ്റുള്ള ഒരാളെ അത്രത്തോളം വേദനിപ്പിക്കുന്നത്, അല്ലേ? അപ്പോൾ എന്തായാലും എല്ലാവർക്കും പരസ്പരം മനസ്സിലാക്കിയും പരസ്പരം ശ്രദ്ധിച്ചും വാക്കുകളൊക്കെ ഉപയോഗിക്കുവാൻ സാധിക്കട്ടെ. ആൻഡ് ഓൾസോ ഇങ്ങനൊരു മനോഹരമായിട്ടുള്ളൊരു പിക്ചർ മെസ്സേജസ് അയച്ചിട്ടുള്ള മിനി ചേച്ചിക്കും ചേച്ചിയുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാൻ കേട്ടോ. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ജയലേഖ ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ്, ഗുഡ് മോർണിംഗ് ആശ്രിയ, ഗുഡ് മോർണിംഗ് സുൽത്താന കുട്ടി. സംസാരിക്കാൻ പോലും ആരുമില്ലാത്തത്ര ദുഃഖം കണ്ണീരിനേക്കാൾ ഭാരമുള്ളതാണ്. കാരണം കരയുമ്പോൾ കണ്ണുകൾ ഒഴുകും, പക്ഷേ പറയാൻ ആളില്ലാതാകുമ്പോൾ മനസ്സാണ് നിശബ്ദമായി തകരുന്നത്. ശുഭദിനം എന്ന് പറഞ്ഞാണ് ചേച്ചി ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. എത്ര കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണല്ലേ. കാരണം നമുക്കൊരു വിഷമം വന്നാൽ നമുക്ക് ഒരു പക്ഷേ കരഞ്ഞെങ്കിലും തീർക്കാൻ സാധിക്കും. ചില സമയത്ത് നമ്മളെ കേൾക്കാൻ ആരുമില്ലാത്തൊരവസ്ഥയുണ്ടല്ലോ, അതൊരു പക്ഷേ നമുക്ക് വേർഡ് ത്രൂ പോലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അത്രത്തോളം ഒരു സങ്കടകരമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണല്ലേ. അപ്പോൾ ആർക്കും അങ്ങനെ ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കാൻ സാധിക്കാതിരിക്കട്ടെ. ആൻഡ് ഓൾസോ ഇങ്ങനൊരു നല്ലൊരു മെസ്സേജ് അയച്ചിട്ടുള്ള ജയിലേക്ക് ചേച്ചിക്കും ചേച്ചിയുടെ ഫാമിലിയുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള വിഷസും മനസ്സിൽ തോന്നുന്ന നല്ല നല്ല കോട്സും ഒക്കെ നമ്മളെ അറിയിക്കാം. അതിനായി വിളിക്കാം ടു ദ നമ്പർ 0474291909 0474219909. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശ്വസും കാര്യങ്ങളും ഒക്കെ അറിയിക്കാവുന്നതാണ്. ടു ദ നമ്പർ 9524909 0952669409. So keep on listening to Astria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: Time check. Studio clock ലിപ്പോൾ സമയം കൃത്യം 9 മണി. The time is 9 o'clock.

0: morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Austria FM 90, Nadinupum, Natargopum. Studio Clock Lipol, Samim Krithim, Oinpathamani Kardinu, Ori Minata, Ariki, and Apanamkindalam in the Morning Mojo, Ili, Wishing Segment, Ida, Ibade, Wind Up Chain, Time, Ariki, and Adramunai, Kurchatika messages, then in the WhatsApp, Lati, and Adim, then a message, I chirikin, Shashikala Chetiana, Cheti, I chirikin, the Inganiana, Hi Austria, Hi Sultana Kutti, Samim Mundavuka. എന്നതിനേക്കാൾ സമയം ഉണ്ടാക്കുക എന്നതാണ് നമ്മൾ ഒരാൾക്ക് നൽകുന്ന പ്രയോറിറ്റി. ശുഭദിനം, നല്ലൊരു ദിനം ആശംസിക്കുന്നു എന്ന് പറഞ്ഞാണ് ശശികല ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇത്ര കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലേ. കാരണം ഒരുപക്ഷെ നമ്മുടെ ലൈഫിൽ നമ്മൾ പലപ്പോഴും പല ആളുകളും പറഞ്ഞ് കേൾക്കാറുണ്ട്, എനിക്ക് ടൈമില്ല ടൈമില്ല എന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വ്യക്തിക്ക് കൊടുക്കുന്ന പ്രയോറിറ്റിയാണ് നമുക്ക് ടൈം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നിശ്ചയിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപക്ഷെ എല്ലാവരുടെയും പ്രയോറിറ്റി ആവാൻ സാധിക്കണമെന്നില്ല. പക്ഷെ നമ്മുടെ ലൈഫിലൊക്കെ നമുക്ക് പ്രയോറിറ്റി തരുന്ന അല്ലെ നമുക്ക് പ്രയോറിറ്റി കൊടുക്കാൻ സാധിക്കുന്ന ചില ആളുകളെങ്കിലും ഉണ്ടാവുക അല്ലേ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും അങ്ങനെ ഒരാൾ ഉണ്ടായിരിക്കട്ടെ. ആൻഡ് ഓൾസോ ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ട് അയച്ചിട്ടുള്ള ശശികല ചേച്ചിക്കും നല്ലൊരു ദിവസം ആശംസിക്കാനു കേട്ടോ. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ജിജി ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, കോപ്പി അടിച്ച് ജയിക്കാൻ പറ്റാത്ത ഒരേ ഒരു പരീക്ഷയാണ് ജീവിതം. കാരണം ഇവിടെ എല്ലാവർക്കും കിട്ടുന്നത് വ്യത്യസ്തമായ ചോദ്യപേപ്പറുകളാണ്. മറ്റുള്ളവരുടെ ഉത്തരങ്ങൾ നോക്കി സ്വന്തം ജീവിതം എഴുതിയാൽ നമ്മൾ തോറ്റുപോയേക്കാം. അതുകൊണ്ട് സ്വന്തം വഴി സ്വയം വെട്ടിത്തെളിക്കുക എന്ന് പറഞ്ഞാണ് ചേച്ചി അങ്ങനെ ഒരു പിക്ചർ മെസ്സേജാണ് ചേച്ചി അയച്ചിരിക്കുന്നത്. എത്ര കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലേ. കാരണം ഒരുപക്ഷെ നമ്മൾ സ്കൂൾ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന ആ ഒരു ടൈമിലൊക്കെ നമുക്ക് കോപ്പി അടിച്ചൊക്കെ പരീക്ഷകൾ പാസ്സാവാൻ സാധിക്കും. പക്ഷെ ഒരിക്കലും നമുക്ക് അങ്ങനെ പാസ്സാവാൻ സാധിക്കാത്തൊരു പരീക്ഷയാണ് നമ്മുടെ ലൈഫ് എന്ന പരീക്ഷ അല്ലേ. കാരണം ഒരുപക്ഷെ നമ്മൾ മറ്റുള്ളവരെ കണ്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സമാധാനം അല്ലെങ്കിൽ നമ്മുടെ സന്തോഷം മാത്രമേ അവിടെ ഇല്ലാണ്ടാവുകയുള്ളൂ. എന്നാൽ അപ്പോൾ നമ്മൾ തന്നെ നമ്മുടേതായ ഒരു രീതിയിൽ നമ്മുടെ സന്തോഷങ്ങൾ സ്വയമായി കണ്ടെത്തി മുന്നോട്ടേക്ക് പോകുവാൻ ശ്രമിച്ചാൽ നമുക്ക് മുന്നോട്ടേക്ക് നല്ല ഹാപ്പി ആയിട്ട് പോകുവാൻ സാധിക്കും അല്ലേ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ജീവിതം എന്ന പരീക്ഷയിൽ സ്വയമായി തന്നെ വിജയിക്കാൻ സാധിക്കട്ടെ. ആൻഡ് ഓൾസോ ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചർ മെസ്സേജ് അയച്ചിട്ടുള്ള ജിജി ചേച്ചിക്കും ചേച്ചിയുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡേ വിഷയമാണ് കേട്ടോ. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ജനക് ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹായ് ഗുഡ് മോർണിംഗ് സിസ്റ്റർ, ടുഡേ മൈ സൺ 12th ബർത്ത്ഡേ എന്ന് പറഞ്ഞാണ് ജനക് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. പക്ഷേ പേര്, മകൻ്റെ പേര് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ജനക് ചേട്ടൻ്റെ മകന് ആസ്ട്രിയ എഫ് എം 90 പേരിലും എൻ്റെ പേരിലും നല്ലൊരു ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കാനു കേട്ടോ. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി മെസ്സേജ് അയച്ചിരിക്കുന്നത് തങ്കമണി ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, നമസ്കാരം ആസ്ട്രിയ ആൻഡ് സുൽത്താന, ഏവർക്കും സൗഖ്യമല്ലേ. സുപ്രഭാതം നേരുന്നു, ശുഭദിനം എന്ന് പറഞ്ഞാണ് ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സുഖമാണ്. ആൻഡ് ഓൾസോ ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷസ് അറിയിച്ചിട്ടുള്ള തങ്കമണി ചേച്ചിക്കും ചേച്ചിയുടെ ഫാമിലിയുള്ള എല്ലാവർക്കും നല്ലൊരു മനോഹരമായിട്ടുള്ള ഡേ വിഷയമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതോടുകൂടി തന്നെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെൻറ്റ് ഇതായി ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനി ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരുപാട് അപ്ഡേറ്റ്സും ഒരുപാട് നല്ല നല്ല പാട്ടുകളും കേൾക്കുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഞാൻ ബെറ്റ് വെക്കാം ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
2: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: ഗോപു നന്ദല ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: വിലക്കുറവാണ് അൽജയുടെ സ്പെഷ്യാലിറ്റി,
4: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
7: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
8: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
7: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
2: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത് സത്യന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
3: Pere Pardens Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
4: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam. Lotus Road Private Bus Stand-ine Sameepam, Pulaman, Kottarakkara.
5: 40 varshathe Vishwastha Parambaryavumayi New Padmas Textiles, Ladies Wear, Kids Wear, Men's Wear, Wedding Wears thudangi Athyagran Collections-inte One Shekharam. New Padmas Textiles, Opposite to KMK Hospital, Kunnikod.
6: 25-il-1 namukku adichalo, 100-il edengilonnu kittanum mathi.
7: Endu patti
6: arinjille Nandana G-Mart Lakkalakkayil bumper sammanamayi narkedupilude 25 Baleno Car-ukal koodade 100 LED TV-kal, 100 Gold Coin-ukal, 100 Silver Coin-ukal, 100 Washing Machine-ukal എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
1: ഗോപു നന്ദിലത്ത് ജി മാർ, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
8: മോർണിംഗ് മോജോ.
9: Yes, we are back on Morning Mojo with me, RG Sultana. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അല്ലെങ്കിൽ കൂട്ടുകാർക്ക് തങ്ങളുടെ സീനിയോറിറ്റി നഷ്ടപ്പെടാതെ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കാനുള്ള ഒരു മികച്ച അവസരം വന്നിരിക്കുകയാണ് കേട്ടോ. 2025 January 1 മുതൽ 2026 August 31 വരെയുള്ള കാലയളവിൽ രജിസ്ട്രേഷൻ പുതുക്കാൻ സാധിക്കാതെ പോയവർക്കും ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട ശേഷം സർട്ടിഫിക്കറ്റുകൾ യഥാസമയം ഹാജരാക്കാൻ കഴിയാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ടവർക്കും ഇതിനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ രജിസ്ട്രേഷൻ കാർഡും അപേക്ഷയും സഹിതം നേരിട്ടോ അല്ലാതെയോ വെറും October 31 സ്പെഷ്യൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ സമർപ്പിക്കാവുന്നതാണ്. സോ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് www.eemployment.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ 0474-274-579 എന്ന ഫോൺ നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വിവരം ഉപകാരപ്പെടുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലോട്ട് എത്തിക്കാനൊന്നും ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ വെബ്സൈറ്റ് ഒന്നും കൂടി പറയുകയാണ്, www.eemployment.kerala.gov.in അല്ലെങ്കിൽ 0474-274-579 എന്ന നമ്പറിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾ എന്തോ മനുഷ്യ ഈ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
2: ഒട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
1: ഒള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
2: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാലിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
1: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
2: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
1: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
2: അയ്യോ, അത് ശരിയാ.
1: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
3: നോക്ക് നോക്ക്, ജോയ് ആലുക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
4: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
3: സ്വർണ്ണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
5: ജോയ് ആലുക, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
6: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറിയസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറിയസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
7: ഗ്ലോറിയസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
8: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
9: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
8: ഒരുമിച്ച് കിട്ടാനോ?
7: ദിമൂസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
8: അപ്പോൾ ഈ ഓണം ദിമൂസ് ഫർണിച്ചറിൽ തന്നെ.
7: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ദിമൂസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
0: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ ഒ പി തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
4: മോർണിംഗ് മോജോ.
5: Yes, we are back on Morning Mojo with me, RJ Sultana, on Astria FM 90, നാടിനൊപ്പം, നാട്ടാർക്കൊപ്പം. ബാങ്കിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് ബാങ്ക് പണിമുടക്കാണ്. ബാങ്കുകളുടെ പ്രവൃത്തി ദിനം ആഴ്ചയിൽ 5 ദിവസമാക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജീവനക്കാർ പണിമുടക്കുന്നത്. ഇന്നത്തെ പണിമുടക്കിന് ശേഷം വരുന്ന ശനിയും ഞായറും ബാങ്കുകൾക്ക് സാധാരണ അവധി കൂടിയാകുമ്പോൾ തുടർച്ചയായി 3 ദിവസമാണ് ബാങ്കുകൾ അടഞ്ഞുകിടക്കുക. പോരാത്തെ തന്നെ ചില സംസ്ഥാനങ്ങളിൽ വരുന്ന തിങ്കളാഴ്ച, അതായത് 14 വിനായക ചതുർത്ഥി അവധി കൂടി ഉള്ളതുകൊണ്ട് അവിടെ 4 ദിവസം വരെ ബാങ്ക് സേവനങ്ങൾ തടസ്സപ്പെട്ടേക്കാം. ഇത് മാത്രമല്ല, ഈ മാസം 28, 29, 30 തീയതികളിൽ രണ്ടാം ഘട്ട പണിമുടക്കും ഒക്ടോബർ 26 മുതൽ അനിശ്ചിതകാല പണിമുടക്കും 7 യൂണിറ്റുകളുടെ കൂട്ടായ്മയായിട്ടുള്ള UFBO പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യ ബാങ്കിംഗ് ആവശ്യങ്ങൾ ഉള്ളവർ ഈ ഒരു വിവരം മനസ്സിൽ വെച്ചിട്ട് വേണം മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങളും ഒരുപാട് പാട്ടുകളും കേൾക്കാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം, നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: അതെ, റെഡിയായില്ലേ?
2: എങ്ങോട്ടാ?
1: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
2: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നോ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
4: Kettidam paniyan ningalku endana ithra tension?
5: Permit plan mudal nirmanam vare ella karyangalum attipoliyakkan
4: 37 varshathe pravarthi parichayamulla JM Architects nammude Kottarakkara Poolavadilulla phone.
5: JM Architects, Government Approved ISO Certified Civil Engineers and Builders. Contact 944-771-7171.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
5: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
6: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
7: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
8: Yes, we are back on Morning Mojo with me, RJ Sultana, on Astraya FM 90, Nadinuppam, Nattarkoppam. Studio clock ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു 50 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്തായാലും ഇന്നത്തെ മോർണിംഗ് മോജോ ഇതവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്ന ടൈം ആയിരിക്കുകയാണ്. അതിന് മുന്നായി മറ്റൊരു അപ്ഡേറ്റ് കൂടി ഷെയർ ചെയ്യാനായിട്ടുണ്ട്. യെസ്, ഉടനെ സ്വർണമൊക്കെ വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് ഒരല്പം വിഷമം തോന്നിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് കേട്ടോ ഉടനെ വന്നിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് സ്വർണവില വീണ്ടും കുതിച്ചുയരുകയാണ്. ഇന്നലെ ഒറ്റയടിക്ക് പവന് 880 രൂപയാണ് വർദ്ധിച്ചത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിന് 1,14,040 രൂപയായി മാറിയിരിക്കുകയാണ്. ഗ്രാമിന്റെ കാര്യത്തിലോട്ട് വരാനാണെങ്കിൽ ഒരു ഗ്രാമിന് 110 രൂപ കൂടി വർദ്ധിച്ചിട്ടുണ്ട്. അതോടുകൂടി ഒരു ഗ്രാമിന്റെ വിലയെന്ന് പറയുന്നത് 14,255 രൂപയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ 18 കാരറ്റ് സ്വർണമാണെങ്കിൽ പവന് 93,680 രൂപ കൊടുക്കേണ്ടി വരും. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് കാരണം അന്താരാഷ്ട്ര വിപണിയിലെ സ്വർണവില ഉയരുന്നതാണ് ഇതിന്റെ മെയിൻ റീസൺ എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ എന്തായാലും ഉടനെ സ്വർണം വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർ ഈ ഒരു വിലയൊക്കെ മനസ്സിൽ കരുതിയിട്ട് വേണോട്ടോ മുന്നോട്ട് പോകാൻ. അപ്പൊ ഇതോടുകൂടി എനിക്ക് എന്തായാലും ഇന്നത്തെ മോർണിംഗ് മോജോ ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട ടൈം ആയിരിക്കുകയാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. സോ ആരും എങ്ങും പോകരുത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ, RJ സുൽത്താന, സൈനിങ് ഓഫ്.

0: യാത്രയായ ഇപ്പം സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ടു പോകേണ്ടതാണ്.
1: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്. ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ FM 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ റേഡിയോ വണ്ടി ഇനത്തിൽ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ചന്തമുക്കിലാണ്. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
3: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
4: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ് അപ്പം എന്താണ് നമ്മളങ്ങനെ നമ്മുടെ ചന്തമുഖിലെത്തി നിന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നീ തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേരെങ്ങനെയാണ്?
1: ചന്ദ്രസെൻ.
0: ചന്ദ്രസെൻ ചേട്ടാ വീടടുത്തന്നെയാണോ?
1: അല്ല, പന്തളമാണ്.
0: പന്തളം സ്വദേശിയാണ്, മണികണ്ഠന്റെ നാട്ടിൽ നിന്ന് വരികയാണല്ലേ?
1: അതെ.
0: ശരി, അപ്പൊ ഇവിടെ എന്താ പരിപാടി?
1: ഇവിടെ ഇപ്പം ഗണപതി ക്ഷേത്രത്തിലേക്ക് വന്നതാണ്. ഫാമിലിയായിട്ട് വന്നതാണ്.
0: ഫാമിലിയായിട്ട് വന്നതാണ്. അപ്പൊ വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിലെ വൈഫുണ്ട്, മകളുണ്ട്.
0: മകളൊക്കെ എന്താ ചെയ്യുന്നത്?
1: മകള് ഇപ്പോൾ LLB കഴിഞ്ഞു, 3 MA എടുത്തിട്ടുണ്ട്. MA ഇൻ ഇംഗ്ലീഷ്, MA ഇൻ സൈക്കോളജി, MA ഇൻ ഡെവലപ്മെന്റ് പോളിസി ആൻഡ് പ്രാക്ടീസ്.
0: ശരി ശരി. അപ്പൊ എന്തായാലും LLB ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്, ലോയറാണ്.
1: അതെ, ലോയറാണ്.
0: ഓക്കെ, അപ്പൊ ചേട്ടൻ എന്താ ചെയ്യുന്നത്?
1: ഞാൻ കോൺട്രാക്ടറാണ്.
0: കോൺട്രാക്ടറാണ്. എങ്ങനെ പോകുന്നു ജോലിയൊക്കെ?
1: ജോലിയൊക്കെ നല്ലതായിട്ട് പോകുന്നുണ്ട്. വൈഫ് കേന്ദ്രീയ വിദ്യാലയത്തിലെ അധ്യാപികയായിരുന്നു.
0: അധ്യാപികയായിരുന്നു.
1: ആദ്യം
0: അപ്പൊ ഞാൻ ചോദിക്കട്ടെ, മകളെ എന്തുകൊണ്ടാണ് ഈ നിയമരംഗത്തേക്ക് വിട്ടത്?
1: മകൾക്ക് അതിൽ കൂടുതൽ താല്പര്യം ഉള്ളതുകൊണ്ടാണ് അതിലേക്ക് വിട്ടത്.
0: അച്ഛന് വക്കീലാകണമെന്ന് ആഗ്രഹമില്ലായിരുന്നു?
1: അമ്മയ്ക്ക് വക്കീലാകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അമ്മ അതിന് കുറച്ചാൾ പഠിച്ചതാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് കേന്ദ്രീയ വിദ്യാലയത്തിൽ കിട്ടിയത്. അപ്പൊ പിന്നെ മകളെ അതിനുവേണ്ടി തുടരാനും വിളിച്ചു.
0: അമ്മയ്ക്ക് സാധിക്കാത്തത് മകളെ സാധിച്ചു അല്ലേ?
1: അതെ അതെ, അതാണ് എല്ലാവരുടെയും അംബീഷൻ എന്ന് പറയുന്നത്.
0: ഓക്കെ ഓക്കെ, ശരി ശരി. അപ്പൊ എങ്ങനെ വന്നു ജീവിതം? ഒക്കെ എങ്ങനെ വന്നു?
1: ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല.
0: ഹാപ്പിയാണ്?
1: ഹാപ്പിയാണ്, ഹാപ്പിയാണ്.
0: ഓക്കെ, അപ്പം ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ മകളെ ഇപ്പം അമ്മയെ പഠിപ്പിച്ചു, മകൾക്ക് താല്പര്യം ഉണ്ടായിരുന്നു അപ്പോ?
1: അതെ, അമ്മയുടെ പാത പിന്തുടരണം എന്ന് ഉദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷേ ടീച്ചിങ്ങിനേക്കാൾ അവർക്ക് കൂടുതൽ താല്പര്യം വന്നത് നിയമത്തോടാണ്.
0: അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം പലപ്പോഴും ഈ മക്കളെ ഒരു ഇൻട്രസ്റ്റ് കാണിക്കുമ്പോൾ പാരന്റ്സ് പലപ്പോഴും ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യാറില്ലായിരിക്കും. പല വ്യത്യസ്തമായ മേഖലയിൽ ഇൻട്രസ്റ്റ് കാണിക്കുമ്പോൾ പലപ്പോഴും സപ്പോർട്ട് ഇല്ലായ്മ കാണാറുണ്ട്. അപ്പോൾ അത് അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്?
1: അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡിലേക്ക് നമ്മൾ അവരെ വഴികാട്ടികളാക്കി വിട്ടുകൊടുക്കണം. അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും, അവർക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരും,
0: അവരുടെ ഭാവിയിലെ സക്സസിനെ ബാധിക്കും അല്ലേ?
1: അതെ അതെ, അതാണ് അതിനകത്തിലെ മെയിൻ പ്രശ്നം. സക്സസിനെ ബാധിക്കും, അതാണ് മെയിൻ പ്രശ്നം. അപ്പൊ അവരുടെ താല്പര്യം അനുസരിച്ച്, അവരുടെ അഭിരുചിക്കനുസരിച്ച് നമ്മൾ അവരുടെ വഴി കാട്ടിക്കൊടുക്കുക, അതാണ് വിഷയം.
0: തീർച്ചയാണ്, തീർച്ചയാണ്. അപ്പൊ എന്തായാലും കേട്ടോണ്ടിരിക്കുന്ന പേരൻസ് കേൾക്കേണ്ട കാര്യമാണ് നമ്മുടെ ചന്ദ്രസേന ചേട്ടൻ പറഞ്ഞത്. നമ്മുടെ പേരൻസിന് ഇഷ്ടം മാത്രം നോക്കിയാൽ പോരാ, കുട്ടിയുടെ ഇൻട്രസ്റ്റ് നോക്കണം കേട്ടോ. അപ്പൊ എന്തായാലും നമ്മളങ്ങനെ നമ്മുടെ ചന്ദ്രമുഖിലെത്തി ഒരുപാട് പേരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം പരിചയപ്പെട്ടത് പന്തളം സ്വദേശിയായ ചന്ദ്രസേന ചേട്ടനെയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടാർ.

0: ഒപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
4: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
5: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
4: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
6: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
7: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
6: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
8: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

0: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
1: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
0: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
3: ഈ ഓണക്കാലത്ത് നന്ദലക് ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
4: നന്ദലക് ജി മാർട്ട്
3: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED TV, 100 gold coins, 100 silver coins, 100 washing machines.
2: ഗോപു നന്ദലക് ജി മാർട്ട്, MC Road, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, on Astraya FM 90, Nadinoppum, Nattarkoppum. Yes, appo endara nammal angathe nammude Chandamukhilathil ninnu oru paadu nalla manushare ingane parichayappettondirikkukayanu. Dei thottaduthu oru chetan undu, chetane onnu parichayappedam. Cheta per enganeyanu?
1: Ah, namaskaram, ente per Adarsh.
0: Adarsh cheta, veedu aduthinaano?
1: Njan Oyir, ivadunu korchu thooram undu, Oyir ennaanu irunnu.
0: Seri, appo veettil aarukkundu?
1: Veettile ippum aniyathiyum ammayum, aniyathiyude kalyanam ee aduthathu kazhinjullu, appo angane aliyanayittu just onnu vannayirunnu ivade ambalathil.
0: Okay, seri seri, appo chetane kalyanam
1: നമുക്ക് ഉടനായിട്ടില്ല. ഞാനിപ്പോ സൗദിയിൽ വർക്ക് ചെയ്യുന്നത്, ലീവിന് വന്നാണ് കല്യാണക്കാരി കേട്ട്. ഇപ്പൊ ഈ സമയം പോലെ നോക്കാം,
0: സമയം ഒരുപാടാണല്ലേ.
1: അതെ അതെ,
0: ശരി. അപ്പൊ സൗദിയിലാണ്, എത്ര വർഷത്തെ പ്രവാസ ജീവിതമാണ്?
1: ഞാനിപ്പം 3 കൊല്ലം ആയതുള്ളൂ.
0: 3 കൊല്ലം ആയതുള്ളൂ. എന്താ ചെയ്യുന്നത്?
1: ഞാനവിടെ സൂപ്പർവൈസർ ആയിട്ട് വർക്ക് ചെയ്യുക.
0: സൂപ്പർവൈസർ ആണ്. ഓക്കെ, അപ്പൊ എങ്ങനെയുണ്ട് പ്രവാസ ജീവിതം?
1: ലൈക്ക് ഓൾമോസ്റ്റ് ഓക്കെ ആണ്. ഇതുവരെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഞാൻ വന്ന വഴിക്ക് അവിടെ എന്തോ യുദ്ധത്തിന്റെ ബാക്കി എന്തോ സംഭവങ്ങളൊക്കെ നടക്കുന്നു പറഞ്ഞു. അതർ ദാൻ ദാറ്റ് ചില്ലാണ്.
0: ഓക്കെയാണ്,
1: ഓക്കെയാണ്.
0: ഗൾഫ് ജീവിതം മടുപ്പില്ല?
1: ഏയ്, നമ്മൾ ഈ പഴയ ആൾക്കാർ പറയുന്നതൊക്കെ അത്ര മടുപ്പുള്ള സംഭവമൊന്നും അല്ല. ഇപ്പം കുറച്ചും കൂടി ഫ്രീ ആണ്, നമുക്ക് സിനിമാസ് ഉണ്ട്, എന്റർടൈൻമെന്റ് ഉണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ ആയതുകൊണ്ട് സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ കുഴപ്പമില്ല.
0: ഇതൊന്ന് പഴയ ആൾക്കാർ കുറച്ചും കൂടി ആടി ജീവിതം സെറ്റപ്പ് ആയിരിക്കും അല്ലേ?
1: അതെ അതെ, അവർക്ക് അവരൊരുപാട് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഇതുവരായിട്ടും അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട്
0: മേ ബി കാലഘട്ടത്തിന് വ്യത്യാസം,
1: മേ ബി പുതിയ രാജാവ്, പുതിയ ചിന്താഗതികൾ അവരും മാറിക്കൊണ്ടിരിക്കുന്നു.
0: ശരി ശരി. അപ്പൊ എന്തായാലും സൗദി ജീവിതം ഇപ്പം അടിപൊളിയായിട്ട് ഒരു തറക്കേടില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: അതെ അതെ.
0: ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളങ്ങനത്തെ നമ്മുടെ ചന്ദമുഖിലെത്തി ആദർശ് ചേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാറുണ്ട്. സുഖീപ്പോൾ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ട.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹ ആഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
5: ശരിക്കും ഗോൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
4: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
6: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
7: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me RG Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനത്തെ നമ്മുടെ ചന്തമുകളെത്തി ഒയൂർ സ്വദേശിയായ ആദർശ് ചേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. അപ്പൊ ചേട്ടാ, ചേട്ടൻ ലൈഫിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താ?
1: ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹം ലൈക്ക് ഓൾമോസ്റ്റ് എല്ലാം ഇങ്ങനെ പേ പേ നമ്മൾ ചെയ്തു വന്നിട്ടിരിക്കുന്ന ഒരു വീട് വേണമെന്നുണ്ടായിരുന്നു. പോയി ഒരു വീട് വെച്ചു, പെങ്ങളുടെ കല്യാണം കഴിഞ്ഞു. ലൈക്ക് ടിപ്പിക്കൽ മിഡിൽ ക്ലാസ് ബോയ്സ് ഒരു സെറ്റപ്പ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് നമ്മുടെ ലൈഫ് കുറച്ചും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക, ട്രാവൽ മോർ,
0: ഒന്ന് സ്റ്റേബിൾ ആയിട്ടുണ്ട്.
1: ഓൾമോസ്റ്റ് ലൈക്ക് സ്റ്റേബിൾ ആയെന്ന് പറയാൻ ഇപ്പം കുറച്ച് ഇതൊക്കെ ആയിട്ടുണ്ട്. പിന്നെ പക്ഷെ എന്നാലും കുഴപ്പമില്ല, കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. പിന്നെ എപ്പോഴും നമുക്ക് പുതിയതിലേക്ക് എന്ത് പുതിയത് എന്ന് കണ്ടു തന്നെ എന്താ പറയുന്നത്, അത് അന്വേഷിച്ച് പോകാനും അത് നേടിയെടുക്കാനും ഉള്ളൊരു ടൈം അതാണ് ഇനിയുള്ളത്. അത് ഞാൻ അതിലേക്ക് പ്രയത്നിക്കുന്നു.
0: തീർച്ചയാണ്, തീർച്ചയാണ്. ഇതുവരെ ലഭിച്ച ലൈഫ് എന്ന് പറയുമ്പോൾ ഓക്കെയാണ്. അപ്പൊ ഇനി ലൈഫ് എന്ന് പറയുന്നത് പുതിയ പുതിയ എക്സ്പീരിയൻസ് ആണ്, പുതിയ പുതിയ എന്താണ് കടമ്പകളാണ്. അപ്പൊ അതൊക്കെ കടക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്.
1: അതെ അതെ,
0: ഓക്കെ, ശരി. അപ്പൊ ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോവാണ്. അപ്പൊ എന്തായാലും ഇതുപോലെ സന്തോഷമായിട്ട് പോകാൻ സാധിക്കട്ടെ. അപ്പൊ എന്ത് ഫീൽഡാണ് വർക്ക് ചെയ്തത്?
1: ഞങ്ങൾക്ക് ഗ്ലാസ് ഫാബ്രിക്കേഷൻ ആണ്. നമുക്ക് ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ്, പാർട്ടീഷൻസ്. അവിടെ സൗദിയിലെ ബാംഗ്ലൂരുള്ള പുള്ളി വർക്ക് എടുത്തതാണ്. അവിടെ പുള്ളിയുടെ കൂടെ സൂപ്പർവൈസറായിട്ട് കുറച്ച് പണിക്കാരുണ്ട്. അവരെ നോക്കി എങ്ങനെ പോകുന്നു.
0: ഓക്കെ, അപ്പോഴേ ഞാൻ ചോദിക്കട്ടെ, ഗൾഫിലൊക്കെ പോയ ശേഷം ഏറ്റവും കൂടുതൽ മിസ് ചെയ്തെന്തായിരുന്നു?
1: നാട്, നാട്.
0: ഓഫ് കോഴ്സ് നാടാണ്. അപ്പൊ നാടിലെ ഫസ്റ്റ് ഒരു ഫാക്ടർ പറയുകയാണെങ്കിൽ എന്തായിരിക്കും?
1: ഫ്രണ്ട്സ്, ഓഫ് കോഴ്സ്.
0: ഫ്രണ്ട്സ് ആണ്.
1: അതെ അതെ.
0: എങ്ങനെയാ ഫ്രണ്ട്സ് ഡിഫൈൻ ചെയ്തത്? കട്ടക്ക് കൂടുതൽ ചാൻസ് ആണ്.
1: അതെ, തീർച്ചയായും. എന്ത് കാര്യം ഉണ്ടെങ്കിലും അവരെപ്പോഴും കൂടെ കാണും. അത് അത് തന്നെ വലിയ കാര്യം. അവരെ മാത്രമാണ് ഞാൻ അവിടെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. കാരണം അവിടെ വർക്ക്, വർക്ക് ലൈഫ്, ജോലി, കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഫ്രണ്ട്സ് സർക്കിള് ഭയങ്കര ചെറുതാവും അവിടെ. അപ്പൊ തിരിച്ചിവിടെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് ആ ഒരു ലൈക്ക് ലിവിംഗ് ദ ലൈഫ് അഗൈൻ ആ ഒരു സെറ്റപ്പ് തോന്നുന്നത് തിരിച്ച് നാട്ടിൽ നമ്മുടെ കൂട്ടുകാർ തുടക്കുമ്പോഴാണ്.
0: തീർച്ചയാണ്, തീർച്ചയാണ്. അപ്പൊ എന്തായാലും സൗഹൃദമൊക്കെ കീപ്പ് ചെയ്ത് സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും സന്തോഷം എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചതിൽ. ഹാപ്പി ആയിട്ട് പോട്ടെ ലൈഫ് കേട്ടോ.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ ചന്തമുഖത്തിൽ നിന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പരിചയപ്പെട്ടത് ഓയൂർ സ്വദേശിയായ ആദർശ് ചേട്ടനാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിങ് ആസ്ട്രയ FM 90 നാടിനൊപ്പം.

0: നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
1: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത് സത്യന്റെ ഒപി തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
2: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
3: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
0: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ഒപ്പം. Yes, once again we are back on Radio 1T with me, RJ Srishant, on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ എന്തായാലും നമ്മളങ്ങനെ നമ്മുടെ ചന്ദമുഖിലെത്തി നിന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദേ തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, പേരെങ്ങനെയാണ്?
1: എന്റെ പേര് നൂറുദ്ദീൻ.
0: നൂറുദ്ദീൻ ചേട്ടാ, വീടടുത്തിനെയാണോ?
1: സ്ഥലം കേരളപുരം.
0: കേരളപുരംകാരനാണ്. ഓക്കെ, ശരി. അപ്പൊ വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിൽ അമ്മ, അച്ഛൻ, ഭാര്യ, രണ്ട് മക്കൾ.
0: ഹാപ്പിയായിട്ട് പോകുന്നു?
1: കുഴപ്പമില്ല, ഹാപ്പിയായിട്ട് പോകുന്നു.
0: അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ കേരളപുരം എന്ന് കേൾക്കുമ്പോഴൊക്കെ ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു ചിന്തയാണ്, ഒരു ഡൗട്ടാണ്, എന്തുകൊണ്ട് ആ സ്ഥലത്തിന് കേരളപുരം എന്ന് പേര് വീണത്?
1: എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ കേരളം എന്ന് ഉദ്ദേശിക്കുന്നത് കേര വൃക്ഷം, അതുപോലെ ഒരു എന്തെങ്കിലും ഒരു ഐതിഹ്യം മുൻകാലങ്ങൾ കാണുമായിരിക്കും. പിന്നെ പ്രശസ്തമായ നമ്മൾ അവിടുത്തെ ഒരു ടീ റെസ്റ്റോറന്റ് ഉണ്ട്, എരുത്താനിക്കട എന്ന് പറയും. അങ്ങനെയൊക്കെയുള്ള പ്രശസ്തമായ സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം കേരളപുരം എന്ന് കേൾക്കുമ്പോൾ തന്നെ ആ ഒരു ഫുഡ് പോയിന്റ് ആളുകൾക്ക് പെട്ടെന്ന് ഓർമ്മ വരും.
0: ഓക്കെ, അപ്പൊ ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ള എന്താണ് ഈ കേരളപുരം എന്നീ പേര് വീണതെന്ന് അറിയിക്കാറുണ്ട്. അപ്പൊ എന്തായാലും സ്റ്റിൽ ഫിഗറിംഗ് ഔട്ട് ആണ്, നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ?
1: അതെ അതെ, തീർച്ചയായും.
0: ഓക്കെ, ശരി ശരി. അപ്പോഴേ മക്കളൊക്കെ എന്താ ചെയ്യുന്നത്?
1: മക്കളെ രണ്ടുപേരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.
0: എന്താ പഠിക്കുന്നത്?
1: ഐടിയിലാണ്.
0: ഐടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടൻ എന്താ ചെയ്യുന്നത്?
1: ഞാനിവിടെ ടാക്സി ഓടിയാണ്, കേരളപുരം.
0: ഡ്രൈവറാണ്?
1: അതെ, ടാക്സി ഡ്രൈവറാണ്.
0: വളയം പിടിക്കാൻ തുടങ്ങി എത്ര നാളായി?
1: ഏകദേശം 27 വർഷമാകും.
0: 27 വർഷമായി. ഓക്കെ, ശരി, വർഷങ്ങൾ കണക്കാണല്ലോ. അപ്പം എന്തുകൊണ്ടാണ് ഡ്രൈവിംഗ് ഫീൽഡ് ഇറങ്ങിയത്?
1: ഡ്രൈവറുടെ അന്നേ പഠിക്കുന്ന കാലം തൊട്ടേ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും മറ്റേ ഡ്രൈവർ എന്നുള്ള ഒരു ഹരം. ഒരു പണ്ട് ചില കോമഡി പറഞ്ഞാൽ, പറയിലിരിക്കുന്ന ആള് സ്കൂളിൽ പഠിക്കുമ്പോൾ നീ ഒരിക്കലും മുന്നോട്ട് വരില്ല എന്ന് പറയുന്ന ചില അധ്യാപകരുണ്ട്. അപ്പൊ അതും ഒരു കാരണമായിരിക്കാം എന്ന് വിശ്വസിക്കും, ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ ഞാൻ ഫ്രണ്ടിൽ നിന്ന് വളയം പിടിക്കുമ്പോൾ എന്നെ പഠിപ്പിച്ച അധ്യാപകരും എന്റെ സഹപാഠി എന്റെ പിന്നിൽ ഇരിക്കുകയാണ്.
0: എന്റെ ദൈവമേ, അതൊരു സ്വീറ്റ് റിവെഞ്ച് ആണല്ലേ?
1: അതാണ് അതാണ്. അതൊരു ഡ്രൈവർ എന്നുള്ളതാണ്. ഡ്രൈവർ എന്ന് പറഞ്ഞാൽ അവന്റെ എല്ലാ പഞ്ചേന്ദ്രിയ അവയവങ്ങളും ഒരേ കണക്ക് വർക്ക് ചെയ്യുന്ന ഒരു ഫീൽഡാണ്. എല്ലാ അവയവങ്ങളും ഒരേ ദിശയിൽ കണ്ണ്
0: കാഴ്ചകൃതമായിട്ട് ചിന്തിക്കേണ്ട.
1: അതെ അതെ, എല്ലാ ഭാഗങ്ങളും ഒരേ ചിന്തിച്ച് ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫീൽഡ് ആയതുകൊണ്ട് അതിനോട് ഒരു പ്രത്യേക ഇൻട്രസ്റ്റ്.
0: തീർച്ചയായിട്ടും അതെനിക്ക് ആ റിവെഞ്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു, ആ വർത്താനം ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മള് പിന്നിൽ നിന്ന് എന്താണ് ക്ലാസ് റൂംസിൽ ടീച്ചേഴ്സ് നീ പിന്നിലാവുന്ന് പറഞ്ഞപ്പോ ആ ടീച്ചേഴ്സിനെ ബാക്കി പിന്നിലിരുത്തി മുൻപിൽ ഇരുന്ന് വണ്ടി ഓടിച്ചു പോയ വ്യക്തിയാണല്ലേ?
1: തീർച്ചയായും. ഒത്തിരി ഒത്തിരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി ഓർമ്മയുണ്ട്.
0: അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം
1: ടീച്ചർ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ ഓട്ടം പോകുമ്പോഴും ടീച്ചർ എന്റെ പുറകിലാണ്, ഞാൻ മുമ്പിലാണ്. ആ ടീച്ചർ അന്നും പറയും, തമാശ വേണ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും രേഖപ്പെടുത്തും, കുഴപ്പങ്ങളൊന്നുമില്ല.
0: തീർച്ചയായിട്ടും അത് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ലൈഫിൽ നോക്കി കാണുന്ന രീതി മനോഹരമായിട്ടുണ്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, on Astraya FM 90, Nadinuppum, Nattarkoppum. Yes, so we are going to talk about Kerala Puram Sudeshiyaya, driver, and we are going to talk about Noordin. So, we are going to talk a few things. So, where is
1: actually the driving field? No, I'm not sure. I'm not sure. I'm not sure. I'm not sure. I'm not എണ്ണയുടെയൊക്കെ ഡീസൽ വിലവർദ്ധനവും മറ്റു കാര്യങ്ങളും സർക്കാരിന്റെ പുതിയ ഓട്ടോമാറ്റിക് ടെസ്റ്റിംഗ് സെന്ററിലോട്ടാണ് പുതിയ ടെസ്റ്റിംഗ് സെന്റർ. അതൊക്കെ വരുമ്പോൾ ഭാവിയിൽ എങ്ങനെയാണെന്നുള്ളത് കണ്ടിരിക്കേണ്ട കാര്യങ്ങളാണ്.
0: തീർച്ചയായും. അപ്പൊ എന്തായാലും ടാക്സി ഡ്രൈവേഴ്സിനെ സംബന്ധിച്ച് ഇപ്പൊ ഒരു വലിയ പ്രശ്നത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പലപ്പോഴും എനിക്ക് തോന്നുന്നു ഇപ്പം വണ്ടി
1: ഉള്ളതല്ല, പബ്ലിക് വാഹനങ്ങളെല്ലാം, ഓട്ടോറിക്ഷ മുതൽ പ്രൈവറ്റ് ബസ് ആവട്ടെ ടാക്സി ആവട്ടെ, അത് അങ്ങനെ ആ ഒരു കാറ്റഗറിയിലുള്ള എല്ലാ വാഹനങ്ങളും ഓടുന്നവർക്കെല്ലാം ബുദ്ധിമുട്ട് തന്നെയാണ്. വർഷത്തിൽ ചെലവാക്കുന്ന പൈസ പോലും അടുത്ത വർഷം സി എഫ് ടെസ്റ്റ് വർഷാവർഷം സി എഫ് ആണ്. ആ സമയത്ത് പോലും നമുക്കത് കവറേജ് ആയിട്ട് വരുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ വീണ്ടും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വേറൊരു പണിക്ക് പോയാലും ഇതിന്റെ ഓരോ പണിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഓരോ പണിയും ഒരു പണി നിസ്സാരമായിട്ട് കാണുന്നില്ല. എല്ലാ പണിയും മണ്ണ് മണ്ണി പണിയെടുക്കുന്നതിന് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. എന്തോ തോട്ടിപ്പണി അതിന് എല്ലാ ഓരോതും. അപ്പൊ നമ്മളും അപ്പൊ നമ്മളെ ബുദ്ധിമുട്ട് നമ്മളെ ഉപജീവന മാർഗമാണ്. അത് അത് ആ ശക്തിയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പം 27 വർഷം എന്ന് പറഞ്ഞാൽ ഈ ഫീൽഡ് ഇറങ്ങിയിട്ട്, അപ്പം എപ്പോഴെങ്കിലും ഈ ഒരു ഫീൽഡിൽ നിന്ന് മനസ്സിൽ മറക്കാൻ പറ്റാത്ത ഒരു നല്ല അനുഭവം, മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും എനിക്കിത് മറക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്ന അനുഭവം.
1: നല്ല അനുഭവത്തിനുണ്ടായിട്ട് നമ്മൾ ഒത്തിരി പേരെ ആക്സിഡന്റ് നിന്നൊക്കെ രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളത് പേയ്മെന്റ് ഉദ്ദേശമല്ല, തന്നവരുണ്ട് തരാത്തവരുണ്ട്, പിന്നെ തിരിച്ച് നമ്മളെ സ്റ്റാൻഡിൽ വന്ന് തന്നവരുണ്ട്. എന്തോ തരാമെന്ന് പറയും, ചിലപ്പോൾ അവരെ അന്നത്തെ സാഹചര്യത്തിൽ സാമ്പത്തികം കാണത്തില്ല. അപ്പൊ നമ്മൾ അന്ന് കൂലിക്ക് ഓടുമ്പോൾ തന്നെ നമ്മൾ നമ്മളെ കയ്യിൽ നിന്ന് മുതലാളി കാശ് കൊടുത്താൽ പോലും നമ്മൾ ഇത്രയും പെട്ടെന്ന് ആളിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മളൊരു കർത്തവ്യമാണ്. അപ്പൊ അന്നേരം പിന്നെ നമ്മൾ മുന്നും പിന്നും നോക്കേണ്ട കാര്യമില്ല. വണ്ടി ഏയ് കുറച്ച് പേര് ഫോൺ നമ്പർ മേടിച്ചവരുണ്ട്, കൊണ്ട് തരാന്ന് പറഞ്ഞവരുണ്ട്. അതിലൊന്നും കാര്യമില്ല, അതൊക്കെ ഇതിന്റെ ഒരു ഫീൽഡാണ്. എൻജോയ് ചെയ്ത് പോയാണ്, അതാണ്
0: ഇഷ്ടമുള്ള ജോലിയല്ലേ, സന്തോഷമായിട്ട്
1: അത് നമ്മൾ എൻജോയ് ചെയ്ത് ഏത് ജോലിയായാലും അതിന്റേതായ ഒരു ദുഃഖവും സന്തോഷം എല്ലാം ഉണ്ട്. അത് രണ്ടും കണക്കൂട്ടി വേണം മുന്നോട്ട് പോവാൻ.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
1: നാട്ടിൽ തന്നെ ഗൾഫിൽ പോകുന്ന ആൾക്കാരുണ്ട്, ഇവിടെ ചെയ്യാത്ത പണികൾ അവിടെ പോയി ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവര് അതിനകത്ത് ഇപ്പൊ ഇവിടെ ചെയ്ത് ഒരു മാസം ചിലപ്പോ ഒരു 10 രൂപ അല്ലെ 15,000 സാലറി ഉള്ളവർ അവിടെ പോയി 15,000 സാലറിക്ക് ജോലി ചെയ്യുന്നവരുണ്ട് മാസം. അപ്പൊ സ്വന്തം വീട്ടിൽ അവന്റെ കൂടെ പുറപ്പുറ കാണാതെ വർഷങ്ങളോളം വല്ല നാട്ടിലും കിടന്ന് നിറയെ അതിനെ അനുഭവിച്ചിട്ട് വരുന്നവർക്കും അവർക്ക് ആ 15,000 സന്തോഷമാണ്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ പറയാനാണെങ്കിൽ എല്ലാ ജോലിക്കും അതിന്റെ ബുദ്ധിമുട്ടുണ്ടല്ലേ.
1: തീർച്ചയായും തീർച്ചയായും, പിന്നെ എല്ലാ ജോലിക്കും അതിന്റെ ബുദ്ധിമുട്ടുണ്ട്.
0: ശരി. അപ്പൊ എന്തായാലും അങ്ങനെ ഇപ്പൊ 27 വർഷമായിട്ട് ഈ ഡ്രൈവിംഗ് ഫീൽഡ് ഇഷ്ടമുള്ള ജോലി, കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടാതെ നല്ല രീതിയിൽ മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ.
1: തീർച്ചയായും തീർച്ചയായും.
0: ഓക്കെ. അപ്പൊ എന്തായാലും ഇതുപോലെ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് പോകാൻ സാധിക്കട്ടെ. ഇത് പരിചയപ്പെടുന്നതിൽ സന്തോഷം കേട്ടോ.
1: ഓക്കെ, താങ്ക് യു താങ്ക് യു.
0: ഓക്കെ. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ചന്ദമുഖിലെത്തിയ ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പരിചയപ്പെട്ടത് കേരളപുരം സ്വദേശിയായ നൂർദീൻ ചേട്ടനെയാണ് കേട്ടോ. ദീ ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
2: ഏറ്റവും മികച്ചുറവിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

ഒരുപാട് ഒരുപാട് നല്ല മനുഷ്യരെ പരിചയപ്പെട്ടു അല്ലെ. കുറച്ച് പേരുടെ നല്ല വിശേഷങ്ങളും അനുഭവങ്ങളും അതിലുപരി നല്ല നല്ല അഭിപ്രായങ്ങളും കേട്ടു. അപ്പോൾ റേഡിയോ വണ്ടിക്ക് ഇതേ തൽക്കാലം ഇവിടുന്ന് കൊണ്ടുതിരിക്കേണ്ട സമയമായി. എന്നിരുന്നാലും റേഡിയോ വണ്ടിയുടെ യാത്രകളൊന്നും ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. മറ്റൊരു വിഷയമായി ഞാൻ വീണ്ടും വരും. അപ്പോൾ നിങ്ങളുടെ ശബ്ദമായ റേഡിയോ വണ്ടി കേട്ടുകൊണ്ടേയിരിക്കൂ. സോ ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത് സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നോക്ക് നോക്ക്, ജോയ് അലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
2: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
1: സ്വർണ്ണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
3: ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
5: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED TV, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന്.

0: രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
1: ഗോപുനന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
2: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിഡ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഹേ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫെ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ് ആർ ജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞു 2 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത 2 മണി വരെ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ പ്ലേ ചെയ്ത് തരാൻ ഞാനിതാ ഇവിടെ ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. സോ വിളിക്കാം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ടും ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടും ടു ദ നമ്പർ 0474291904 0974219909 വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490909052669409. അതുപോലെ തന്നെ നമ്മുടെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കാസറ്റ് കഫേയിലേക്ക് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിയിലെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ നമ്മൾ സാറ്റർഡേ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പോഴെന്തായാലും ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ജെ എം ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ് കേട്ടോ. ഒരു പക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാം. സോ കണ്ടിന്യൂസ് ആയിട്ട് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. അപ്പോൾ എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടോടുകൂടി തന്നെ ഇന്നത്തെ കാസറ്റ് കഫെ ഇത് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര. വിലക്കുറവാണ് അൾജോയുടെ സ്പെഷ്യാലിറ്റി,
3: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
5: അൾജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൾജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൾജോ, വിലക്കുറവിന്റെ വിസ്മയം, ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
3: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
5: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: അതെ, റെഡിയായില്ലേ?
1: എങ്ങോട്ടാ?
0: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
1: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നു. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
0: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
2: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
4: 40 varshathe vishwastha parambaryavumayi New Padmas Textiles, Ladies Wear, Kids Wear, Men's Wear, Wedding Wears thodangi athyagran collections inde one shekharam. New Padmas Textiles, opposite to KMK Hospital, Kunnikot.
5: Yasid Coffee.
6: Yasid Coffee.
5: Ivide ishtam pole vaat.
6: Ishtam pole vaat.
7: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ്, RJ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 കഴിഞ്ഞു 16 ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളുമായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ഇവിടെ ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ,
8: ഹലോ സുൽത്താന മോളെ
7: നമസ്കാരം. ആരാ സംസാരിക്കുന്നേ?
8: നമസ്കാരം, ശാന്ത ചേച്ചിയാണ്.
7: ശാന്ത ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം?
8: ആ, നല്ല വിശേഷം മോളെ.
7: അംഗനവാടിയിലാണോ അതോ വീട്ടിലാണോ?
8: അംഗൻവാടിയിലാണ്. എന്റെ കുഞ്ഞി കുരുന്നുകൾ ഇവിടെ കിടന്ന് പാട്ട് പാടി, റേഡിയോ പാട്ട് കേട്ടപ്പോഴേ ഡാൻസ് കളി തുടങ്ങി.
7: ആണല്ലേ, ഡാൻസ് ഒക്കെ തുടങ്ങി. അപ്പൊ ഉഷാറാക്കാൻ വേണ്ടിട്ടൊക്കെ ഇപ്പൊ ഒരു പാട്ട് ചോദിക്കാനായിട്ട് എത്തിയതല്ലേ? ഓക്കെ, അപ്പൊ ഇത് ഏത് പാട്ടാ വേണ്ടേ?
8: കാടണിയും കാൽച്ചിലമ്പേ കാന്തന വൈനേ
7: പാടിക്കോ.
8: അല്ല, മറന്നുപോയി.
7: ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ടൈം പഠിച്ചിട്ട് വേണോട്ടോ വരാന്.
8: ഇപ്പൊ ഞാനേ ശ്രേയ കുട്ടിയോട് ഞാൻ പറയുവായിരുന്നു, മോളൊന്ന് പാട്ട് പാട് എന്ന് പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ഞാൻ പഠിച്ച പാട്ട് ഞാനങ്ങ് മറന്നുപോയി മോള.
7: അതല്ലേ, ശ്രേയ കുട്ടി ഇന്ന് പാടുന്നുണ്ടോ? അപ്പൊ
8: ശ്രേയ കുട്ടി പാടുന്നുണ്ടോ എന്ന് സുൽത്താന ചേച്ചി ചോദിക്കുന്നു. എന്താ ഒന്ന് പറഞ്ഞാട്ട പാട്ട് പാടിയെടുക്ക. കാടണവും കാൽച്ചിലമ്പ എന്നുള്ള പാട്ടെന്ന് പറഞ്ഞിരുന്നു.
7: പാടുന്നില്ല ഇന്ന് ശ്രേയകുട്ടിക്ക് മൈൻഡ് ഇല്ല പാട്ട് പാടാനുള്ള.
8: യാത്രയൊക്കെ കഴിഞ്ഞ് വന്നപ്പോ ആളൊരു മാറ്റം.
7: ആണല്ലേ, അപ്പൊ കുറച്ച് ദിവസം എടുക്കുന്നു ഇന്ന് ശരിയാവാൻ. അല്ലേ,
8: ശരിയാവാൻ കുറച്ച് ദിവസം എടുക്കും മോളെ.
7: ഓക്കെ, അപ്പൊ ഇന്നത്തെ പാട്ട് ആർക്ക് വേണ്ടിട്ടാ ഡെഡിക്കേറ്റ് ചെയ്യുന്നേ?
8: എന്റെ കുഞ്ഞിക്കിളികൾക്കും പിന്നെ നമ്മുടെ ഇപ്പം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിട്ട്.
7: അപ്പൊ ഉറപ്പായിട്ടും പ്ലേ ചെയ്തു തരാം കേട്ടോ.
8: ഓക്കെ,
7: താങ്ക് യു ചേച്ചി, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് ശാന്ത ചേച്ചിയാണ്. ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് നമ്മുടെ പുലിമുരുകൻ സിനിമയിലെ കാട്ടണിയും കാൽച്ചിലമ്പ എന്ന പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, ഗോപി സുന്ദർ സർ മ്യൂസിക് കമ്പോസ് ചെയ്തു, റഫീഖ് അഹമ്മദ് സർ വരികൾ എഴുതിയ, നമ്മുടെ എല്ലാം എല്ലാമായ ദാസേട്ടനും ചിത്രചേച്ചിയും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ളൊരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ചേച്ചി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ചേച്ചിയുടെ കുഞ്ഞുമണികൾക്കും അതുപോലെ തന്നെ റേഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് പ്ലേ ചെയ്ത് തരണേ എന്നാണ് ചേച്ചി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ചിന്നു ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് സുൽത്തു, ഞാൻ ചിന്നു. ഇന്ന് എനിക്ക് 5 സിനിമയിലെ ഒരു കൊഴുന്തിയിൽ മഹിഷിവെ പോലവേ വെച്ച് തരുമോ, ഇത് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് ചിന്നു ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ചിന്നു ചേച്ചിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ, 5 സിനിമയിൽ കപിലൻ സർ അദ്ദേഹം വരികൾ എഴുതി, ആൻഡ് ഓൾസോ നമ്മുടെ യുവാൻ ശങ്കർ സർ മ്യൂസിക് കമ്പോസ് ചെയ്തു, അദ്ദേഹവും സുരാജ് സന്തോഷും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളിൽ ഒന്നാണല്ലേ ഖാദർ ലാസേ എന്ന പാട്ട്. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദ നമ്പർ 0474-291-90-0974-219-1909. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490-90-952-6690-0.

0: യു ആർ ലിസണിംഗ് ടു ആസ്ട്രേലിയ എഫ്എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹ ആഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
2: ശരിക്കും
3: ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
1: സ്വർണ്ണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
4: ജോയ് ആലുക്ക, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
6: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത്ത് സത്തിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
7: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
8: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല. ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
9: ഒട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
8: ഒള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
9: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കിലെ നമ്പർ 1 സ്ഥാപനം.
8: മാളിലോട്ട് മാറിയ പിന്നെ 2-3 നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
9: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
8: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തിപ്പൊരിക്കും.
9: അയ്യോ, അത് ശരിയാ.
8: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
10: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: 25-ൽ 1 നമുക്ക് അടിച്ചാലോ, 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
2: എന്ത് പറ്റി?
3: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED TV, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
0: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
4: പെരെ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
5: പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ്, RJ സുൽത്താനയാണ്. അപ്പൊ നമ്മളുമായിട്ട് ജോയിൻ ചെയ്യാൻ ഇവിടെ ഒരു ലിസണർ ഇങ്ങനെ കാത്തു കാത്തിരിക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
6: ഹലോ
5: ഹലോ, നമസ്കാരം, ആരാ സംസാരിക്കുന്നേ?
6: നമസ്കാരം മോളെ, ഞാൻ എഴുതുകൊണ്ട് ഷീബയാണ്.
5: ഷീബ ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുകയാണല്ലേ. വീട്ടിലാരൊക്കെയുണ്ട്?
6: അമ്മ, മോനെ, ഞാൻ.
5: ഓക്കെ, അപ്പൊ എല്ലാവർക്കും സുഖാണോ?
6: സുഖമായിട്ടിരിക്കുന്നു.
5: ഭക്ഷണം കഴിച്ചോ?
6: ഇല്ല, കഴിച്ചില്ല.
5: കഴിച്ചില്ല, കഴിക്കാനുള്ള ടൈം ആയിട്ടില്ല അല്ലേ. അതൊക്കെ പൊട്ടി, ഇന്ന് എന്താണ് സ്പെഷ്യൽ? എന്താണ് തോരനൊക്കെ ഉള്ളു. ഓക്കെ ഓക്കെ ചേച്ചി, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ? ഏതെങ്കിലും ഒരു പാട്ട്. അപ്പം സിനിമ കണ്ടായിരുന്നോ? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. ഓക്കെ ഓക്കെ, അപ്പൊ ബദലഹേം കുടുംബ യൂണിറ്റിലെ പാട്ട് ആർക്ക് വേണ്ടിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യണ്ടേ?
6: പാട്ട് എല്ലാവർക്കും.
5: ഓക്കെ,
6: പിന്നെ ഞങ്ങൾക്കൂടെ ഒരു മെമ്പർ ഉണ്ട്, അംഗനവാടിയിലെ കുഞ്ഞുങ്ങൾക്കും എന്റെ മക്കൾക്കും എന്റെ കൊച്ചു മക്കൾക്കും
5: ഒരു വലിയ ലിസ്റ്റ് തന്നെ പറയാം. ഓക്കെ, എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടിട്ട് എന്തായാലും പ്ലേ ചെയ്ത് തരാട്ടോ. താങ്ക് യു ചേച്ചി, താങ്ക് യു ഫോർ കോളിംഗ്. ഇനിയും വിളിക്കണം കേട്ടോ. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് ഷീബ ചേച്ചിയാണ്. ചേച്ചി ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ബദലഹീം കുടുംബ യൂണിറ്റിലെ ഏതെങ്കിലും പാട്ട് പ്ലേ ചെയ്ത് തന്നാൽ മതി എന്നാണ് ചേച്ചി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും ചേച്ചിക്ക് വേണ്ടിട്ട് ഇല്ലേ ഇല്ല എന്ന പാട്ടാണ് നമ്മൾ പ്ലേ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ, നമ്മുടെ ഈ ഒരു ബദലഹീം കുടുംബ യൂണിറ്റ് എന്ന സിനിമയിൽ കപിൽ കപിലൻ സർ പാടി ആൻഡ് വിഷ്ണു വിജയ് മ്യൂസിക് കമ്പോസ് ചെയ്തു, സുഹേൽ കോയ വരികൾ എഴുതിയ, വളരെ ഫീൽ ഗുഡ് ആൻഡ് അടിപൊളി ആയിട്ടുള്ള ഒരു പാട്ടാണ്. ആൻഡ് ചേച്ചി എടുത്തു പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം മുൻ മെമ്പർ ആയിട്ടുള്ള രഘുചേട്ടനും അതുപോലെ തന്നെ നമ്മുടെ ശാന്ത ചേച്ചിയുടെ അംഗനവാടിയിലെ കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും, ചേച്ചിയുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും, അങ്ങനെ ഒരുപാട് നീണ്ട നീണ്ട ഒരു ലിസ്റ്റാണ് ചേച്ചി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രിയ, ഹായ് ഹായ്, മൈ നെയിം ഈസ് അൻവർ, സോങ് രതിമ ഫ്രം പയ്യൻ മൂവി, ഡെഡിക്കേറ്റഡ് ടു മൈ കൊളീഗ് ബിബിൻ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് അൻവർ ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പം എന്തായാലും അൻവർ ചേട്ടൻ്റെ കൊളീഗ് ആയിട്ടുള്ള ബിബിൻ ചേട്ടന് വേണ്ടിയിട്ട് നമ്മൾ രതിമ എന്ന പാട്ട് ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ സായഭയങ്കർ മ്യൂസിക് കമ്പോസ് ചെയ്തു, അദ്ദേഹം തന്നെ പാടി, ഒരു സൂപ്പർ ഹിറ്റ് ആയിട്ട് കറൻ്റ് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു അടിപൊളി പാട്ടാണ്. ആൻഡ് ഈ ഒരു പാട്ടിൽ വിവേക് ആണ് വരികൾ എഴുതിയിരിക്കുന്നത്. അപ്പം എന്തായാലും ഈ രണ്ട് പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദ നമ്പർ 0474291900 0974219909. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490906 9692 9609. So keep on listening to Ashraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്. Thank you.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കം. ലോക നേതാക്കൾ ഉച്ചകോടിക്കായി എത്തിത്തുടങ്ങി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉൾപ്പെടെ പ്രമുഖരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ഫലപ്രദമായ ചർച്ചകൾക്ക് ബ്രിക്സ് ഉച്ചകോടി വേദിയാകുമെന്ന് പ്രധാനമന്ത്രി. ഡിജിറ്റൽ ഇന്ത്യ ഭൂരേഖ നവീകരണ പദ്ധതി 3.0 പ്രവർത്തന മാർഗരേഖ പുറത്തിറക്കി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ദിവസവും ഒന്നിലേറെ തവണ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. HPV പ്രതിരോധ കുത്തിവയ്പ്പിൽ നാഴികക്കല്ല് പിന്നിട്ട് ഇന്ത്യ. കുത്തിവയ്പ്പുകളുടെ എണ്ണം 80 ലക്ഷം കടന്നു. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് ഫൈനലിൽ കടന്ന ഇന്ത്യ. രണ്ടാം സെമിയിൽ ഇന്ന് പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ വിശദമായി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാനൊരുങ്ങി ദേശീയ തലസ്ഥാനം. രണ്ടു ദിവസത്തെ ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ലോക നേതാക്കൾ എത്തിത്തുടങ്ങി. ഇന്നലെ രാത്രി ന്യൂഡൽഹിയിലെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് സ്വീകരിച്ചു. ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമഫോസയും ഉഗാണ്ടൻ വൈസ് പ്രസിഡന്റ് ജസീക അലൂപോയും ഇന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്, ഇറാൻ പ്രസിഡന്റ് മസൌദ് പെസഷ്കിയാൻ, യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് തുടങ്ങി പ്രമുഖർ ഉച്ചകോടിയിൽ പങ്കെടുക്കും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഇന്ത്യയ്ക്ക് പുറമെ ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, യുഎഇ എന്നീ 11 രാജ്യങ്ങളാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. ഫലപ്രദമായ ചർച്ചകൾ ഉച്ചകോടിയിൽ നടക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആത്മവിശ്വാസം പങ്കുവച്ചു. ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. റഷ്യ യുക്രൈൻ സംഘർഷം, പശ്ചിമേഷ്യൻ സാഹചര്യം, വ്യാപാര ബന്ധങ്ങൾ, ഊർജ്ജ സഹകരണം തുടങ്ങി പരസ്പര താൽപര്യമുള്ള നിരവധി വിഷയങ്ങൾ ഇരുവർക്കുമിടയിൽ ചർച്ചയാകും. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായും പ്രധാനമന്ത്രി ഇന്ന് വൈകുന്നേരം ചർച്ച നടത്തും. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ കൂടിക്കാഴ്ചയ്ക്ക് ഏറെ നയതന്ത്ര പ്രാധാന്യമുണ്ട്. യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസുമായും ശ്രീ മോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ബ്രിക്സ് കൂട്ടായ്മയ്ക്കുള്ളിലെ ആഭ്യന്തര വ്യാപാരത്തിന്റെ നിർണായക കേന്ദ്രമായി ഇന്ത്യ മാറിയതായി കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. ബ്രിക്സ് രാജ്യങ്ങൾ സ്വന്തം സാമ്പത്തിക ശേഷിയെ തൊഴിൽ, സമ്പത്ത്, സമൃദ്ധി എന്നിവയ്ക്കായി മാറ്റണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് ബിസിനസ് ഫോറത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ ആഹ്വാനം ചെയ്തു. ലോക ജനസംഖ്യയുടെ പകുതിയെയും മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 40% പ്രതിനിധീകരിക്കുന്നത് ബ്രിക്സ് രാജ്യങ്ങളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: In the area of trade during India's chairship. However, it requires all of us to work in partnership together to translate our work into job for our people, wealth and prosperity for BRICS member states who represent half of mankind and 40% of the global GDP.
0: പ്രവർത്തന അജണ്ടകളിലും സഹകരണത്തിലും ബ്രിക്സ് വലിയ തോതിൽ വികാസം പ്രാപിച്ചതായി ചടങ്ങിൽ സംസാരിച്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. ഈ പരിണാമത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇത്തവണത്തെ അധ്യക്ഷ പദവിയിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: This year is a milestone. It's a milestone because we mark 20 years of institutionalized BRICS cooperation. In this period, BRICS has evolved substantially in its membership, agenda and mechanisms of cooperation. India's chairship has sought to carry this evolution forward through the theme of building for resilience, innovation, cooperation and sustainability.
0: ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് ദേശീയ തലസ്ഥാനത്ത് കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ നിലനിൽക്കുകയാണ്. ന്യൂഡൽഹിയിലെ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. രാജ്യതലസ്ഥാനത്ത് ഈ മാസം 14 വരെ ഡ്രോണുകൾക്ക്

0: സമ്പൂർണ്ണ നിരോധനവും ഏർപ്പെടുത്തി. ഡിജിറ്റൽ ഇന്ത്യ ഭൂരേഖ നവീകരണ പദ്ധതി 3.0 പ്രവർത്തന മാർഗരേഖ കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. ഭൂരേഖകൾ വേഗത്തിൽ ലഭിക്കാനും ഇത് സംബന്ധിച്ച നടപടികൾ സുതാര്യമാക്കാനും പദ്ധതി സഹായിക്കും. ഭൂരേഖയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ നേരിട്ടിരുന്ന പ്രയാസങ്ങൾ ഇല്ലാതാക്കാൻ രേഖകൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിലൂടെ കഴിയുമെന്നും ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ വ്യക്തമാക്കി. 100% കേന്ദ്ര ധനസഹായത്തോടെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പദ്ധതി നടപ്പിലാക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ദിവസവും ഒന്നിലേറെ തവണ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി ഉപഭോഗം മുൻപുള്ളതിനേക്കാൾ വളരെയേറെ കൂടിയതായും പീക്ക് അവേഴ്സ് കാലയളവിൽ മാറ്റം വന്നതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പകൽ സമയങ്ങളിൽ സോളാർ ഊർജ്ജം സംഭരിച്ച് രാത്രിയിൽ ഉപയോഗിക്കാനാകും വിധമുള്ള പദ്ധതികളുടെ നിർമ്മാണം വിവിധ ജില്ലകളിൽ പുരോഗമിക്കുന്നതായും ശ്രീ സണ്ണി ജോസഫ് വ്യക്തമാക്കി. HPV പ്രതിരോധ കുത്തിവയ്പിൽ പുതിയ നാഴികക്കല്ല് പിന്നിട്ട് ഇന്ത്യ. രാജ്യത്ത് HPV പ്രതിരോധ കുത്തിവയ്പുകളുടെ എണ്ണം 80 ലക്ഷം കടന്നു. പെൺകുട്ടികളുടെ ആരോഗ്യകരമായ ഭാവിയിലേക്കുള്ള നിർണായക ചുവടുവയ്പാണിതെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു. HPV അണുബാധകളിൽ നിന്നും അനുബന്ധ അർബുദങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്നതിനാണ് HPV പ്രതിരോധ കുത്തിവയ്പ് നൽകുന്നത്. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയുടെ ഭാഗമായി വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ആനുകൂല്യ വിതരണവും കൊച്ചി നായരമ്പലത്ത് ഇന്ന് നടക്കും. ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടി മന്ത്രി വി.ഇ. അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി. നഹീമ.
2: ആധുനിക മത്സ്യഗ്രാമ വികസനം, കാലാവസ്ഥാ പ്രതിരോധ മത്സ്യഗ്രാമങ്ങൾ എന്നിവയുടെ ഭാഗമായി പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ പ്രവർത്തനോദ്ഘാടനവും ചടങ്ങിൽ നടക്കും. മത്സ്യബന്ധന ബോട്ടുകളിൽ കടലാമകളുടെ സംരക്ഷണത്തിനായി ട്രോൾ വലകളിൽ ഘടിപ്പിക്കുന്ന ടേർട്ടിൽ എക്സ്ക്ലൂഡർ ഡിവൈസ് വിതരണവും ചടങ്ങിൽ നടക്കും. മത്സ്യഫെഡിന്റെ നേതൃത്വത്തിൽ ഞാറക്കൽ മാലിപ്പുറം ഫാമുകളിൽ PMMSY പദ്ധതി പ്രകാരം പൂർത്തീകരിച്ച ലൈവ് ഫിഷ് വെൻഡിംഗ് കിയോസ്കുകളുടെ ഉദ്ഘാടനവും മത്സ്യത്തൊഴിലാളികളുടെ മക്കളുടെ പഠനത്തിന് പ്രോത്സാഹനം നൽകുന്നതിനായി മികവ് 2026 അവാർഡ് വിതരണവും ചടങ്ങിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്.
0: നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന ജോയിന്റ് CSIR UGC നെറ്റ് June 2026 പരീക്ഷയുടെ അന്തിമഫലവും റാങ്കുകളും പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ്. 1893 September 11 ചിക്കാഗോയിലെ ലോകമതസമ്മേളനത്തിൽ സ്വാമി വിവേകാനന്ദൻ നടത്തിയ ചരിത്രപ്രസിദ്ധമായ പ്രസംഗത്തെ അനുസ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ നാഗരിക മൂല്യങ്ങളുടെയും സംസ്കാരത്തിന്റെയും നേർക്കാഴ്ചയായിരുന്നു ഈ പ്രഭാഷണമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് ഫൈനലിൽ കടന്ന് ഇന്ത്യ. ദുബായിൽ ഇന്നലെ രാത്രി നടന്ന ആദ്യ സെമിയിൽ ബംഗ്ലാദേശിനെ 40 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഫൈനൽ പ്രവേശനം. ഇന്ന് രാത്രി 8 നടക്കുന്ന രണ്ടാം സെമിയിൽ പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. മറ്റന്നാളാണ് ഫൈനൽ മത്സരം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ബ്രന്റ് ക്രൂഡ് വില 4 മാസത്തെ ഉയർന്ന നിരക്കിൽ. ബാരലിന് വില $108 മുകളിലെത്തി. കഴിഞ്ഞ ആഴ്ചയിൽ 12% വർധനയാണ് ബ്രന്റ് ക്രൂഡ് വിലയിൽ ഉണ്ടായത്. ഇന്ത്യയുടെ GDP വളർച്ചയ്ക്ക് ഇത് വെല്ലുവിളി ഉയർത്തുമെന്ന ആശങ്കയും സാമ്പത്തിക വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏത് രൂപത്തിലുള്ള ഭീകരവാദത്തെയും ഇന്ത്യ തുടർന്നും എതിർക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമേരിക്കയിൽ നടന്ന 9/11 ഭീകരാക്രമണത്തിന്റെ 25th വാർഷികത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. അമേരിക്കയിലെ ഹൂസ്റ്റണിൽ ഈ മാസം 14 മുതൽ 16 വരെ നടക്കുന്ന G20 ഊർജ്ജ മന്ത്രിതല യോഗത്തിൽ കേന്ദ്രമന്ത്രി മനോഹർ ലാൽ പങ്കെടുക്കും. അമേരിക്കയുടെ G20 അധ്യക്ഷതയ്ക്ക് കീഴിൽ നടക്കുന്ന യോഗത്തിൽ ആഗോള ഊർജ്ജ സുരക്ഷ, അടിസ്ഥാന സൌകര്യ വികസനം, സുസ്ഥിര ഊർജ്ജ വിതരണ ശൃംഖലകൾ തുടങ്ങിയവ ചർച്ചയാകും. October 1 രാജ്യവ്യാപകമായി നടക്കുന്ന ഒരു ദിവസം ഒരു മണിക്കൂർ ഒന്നിച്ച് എന്ന ശ്രമദാന യജ്ഞത്തിന് മുന്നോടിയായി വിപുലമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ച് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ. ഈ മാസം 17 മുതൽ October 17 വരെ സംഘടിപ്പിക്കുന്ന സ്വച്ഛതാഹി സേവ 2026 മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വനസംരക്ഷണത്തിനിടെ ജീവൻ നഷ്ടപ്പെട്ടവരെ ആദരിക്കുന്നതിനുള്ള ദേശീയ ദിനം ഇന്ന്. ധീരരായ ഫോറസ്റ്റ് ഗാർഡുമാർ, റേഞ്ചർമാർ തുടങ്ങി വനസംരക്ഷണത്തിനായി ത്യാഗം ചെയ്ത വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് ആദരാഞ്ജലികൾ അർപ്പിച്ചു. US ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യൻ അരീന സബലങ്കയും കസാഖിസ്ഥാന്റെ എലീന റൈബാക്കിനെയും മറ്റന്നാൾ ഏറ്റുമുട്ടും. വനിതാ ഡബിൾസ് ഫൈനലിൽ ഇന്ന് ചെക്ക് അമേരിക്കൻ സഖ്യം അമേരിക്കൻ സഖ്യത്തെ നേരിടും. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കം. ലോക നേതാക്കൾ ഉച്ചകോടിക്കായി എത്തി തുടങ്ങി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉൾപ്പെടെ പ്രമുഖരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ഫലപ്രദമായ ചർച്ചകൾക്ക് ബ്രിക്സ് ഉച്ചകോടി വേദിയാകുമെന്ന് പ്രധാനമന്ത്രി. ഡിജിറ്റൽ ഇന്ത്യ ഭൂരേഖ നവീകരണ പദ്ധതി 3.0 പ്രവർത്തന മാർഗരേഖ പുറത്തിറക്കി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ദിവസവും ഒന്നിലേറെ തവണ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. HPV പ്രതിരോധ കുത്തിവയ്പിൽ പുതിയ നാഴികക്കല്ല് പിന്നിട്ട് ഇന്ത്യ. കുത്തിവയ്പ്പുകളുടെ എണ്ണം 80 ലക്ഷം കടന്നു. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് ഫൈനലിൽ കടന്ന ഇന്ത്യ രണ്ടാം സെമിയിൽ ഇന്ന് പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും.
3: You are listening to Ashray FM 90, Nadinuppam, Natarkuppam.

0: യാസിത് കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു, കൃത്യം 1 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത 2 മണി വരെ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകളൊക്കെ പ്ലേ ചെയ്ത് തരാനായിട്ട് ഞാനിവിടെ ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. സോ വിളിക്കാം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ടും ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടും ടു ദ നമ്പർ 0474 2919 0 4 7 4 2 9 1 9 0 0 വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490909 6649 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 ഷൈജു ചേട്ടനാണ് ചേട്ടൻ അയച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ്, ഹായ് ആശ്രയ എഫ് എം, എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ പേര് ഷൈജു, ഞാൻ പുത്തൂർ മാവടിയിലാണ് താമസിക്കുന്നത്. എനിക്ക് ആട് ത്രീ സുൽത്താൻ സോങ് ആണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഷൈജു ചേട്ടന് വേണ്ടിയിട്ട് ആട് ത്രീ സിനിമയിലെ ഷാൻ റഹ്മാൻ സർ കമ്പോസ് ചെയ്തു, മനു മഞ്ജിത് സർ വരികൾ എഴുതി, അനില രാജീവും ഇവരെല്ലാവരും ചേർന്ന് പാടി സൂപ്പർ ഹിറ്റ് ട്രെൻഡിങ് ലിസ്റ്റിൽ ഇടപെടുത്തിയ ഈ ഒരു പാട്ട് എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അൻവർ ഷാജഹാനെയാണ് അയച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ്, ഹായ് മൈ നെയിം ഇസ് അൻവർ ഷാജഹാന, സോങ് ഈസ് റാസാദി ഉന്ന ഖാനാദ് നെഞ്ചി, ഡെഡിക്കേറ്റഡ് ടു ഓൾ മൈ കൊളീഗ്സ് അറ്റ് ഗ്ലോറി ഫുഡ് വെയേഴ്സ്, സജീവ് സതീഷ് ബിപിൻ അനി ബിനോയ്, സജീവ് സതീഷ് ബിബിൻ ആനി ബിനോയ് എന്ന് പറഞ്ഞാണ് ചേച്ചൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. എന്താണ്, നമ്മുടെ റാസാധി ഉന്ന കാനാദ നെഞ്ചി എന്ന പാട്ടാണ്, നമുക്ക് എല്ലാവർക്കും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാട്ടാണ്. പ്രത്യേകിച്ച് ഇളയരാജ സാറിൻ്റെ, അതായത് പി ജയചന്ദ്രൻ സാർ പാടി ആൻഡ് ഇളയരാജ സാർ കമ്പോസ് ചെയ്തു, വാലി സാർ വരികൾ എഴുതിയ വളരെ ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു പാട്ടാണ് റാസാധി ഉന്ന കാനാദ നെഞ്ചി എന്ന പാട്ടല്ലേ. അത് പ്രത്യേകം ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ചേട്ടനോട് വർക്ക് ചെയ്യുന്ന ഗ്ലോറി ഫുഡ് വേസിലെ എല്ലാ കൊളീഗ്സിനും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് പ്ലേ ചെയ്ത് തരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. അതുപോലെ തന്നെ നമ്മുടെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കാസറ്റ് കഫേയിലേക്ക് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറെ നമ്മൾ സാറ്റർഡേ, അതായത് നാളത്തെ ദിവസം നമ്മൾ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പോൾ ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാം. സോ കണ്ടിന്യൂസ് ആയിട്ട് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. അപ്പോൾ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ജെ എം ആർക്കിടെക് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാം. സോ കോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ achayansgold.in.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് up to 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
5: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
6: ശരിക്കും ഗോൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
5: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
7: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
8: യാസിഡ് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
9: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ്, RJ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു, 16 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളുമായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ഇവിടെ ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ, നമസ്കാരം. ആരാ സംസാരിക്കുന്നേ? സാന്ദ്രക്കുട്ടി. എവിടുന്നാ വിളിക്കുന്നേ? പാലമുക്ക് നാ വിളിക്കുന്നല്ലേ. ഓക്കെ, എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
10: ഞാന്
9: രണ്ടിലാ. അതെന്ത് ഇത്ര ആലോചിക്കുന്നേ? ഓക്കെ, സാന്ദ്രക്കുട്ടിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്?
10: എന്റെ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേട്ടനുണ്ട്.
9: എല്ലാരും ഉണ്ട്, എല്ലാരും ആണല്ലേ. ഓക്കെ, അപ്പൊ എല്ലാരും അന്വേഷിച്ചു എന്ന് പറയണേ. ഓ, പാട്ട് പാടിക്കോ. ഹലോ,
10: ഹലോ.
9: ഒരു വത്തിക്ക വെച്ച ഫാനാണെന്ന് തോന്നുന്നു. പാട്ട് നന്നായിട്ടുണ്ട്
10: കേട്ടോ.
9: ഓക്കെ, അപ്പൊ ഇനി സാന്ദ്രക്കുട്ടിക്ക് ഏത് പാട്ടാ കേക്കണ്ടേ? തെങ്കാശി പട്ടണത്തിലെ ഏത് പാട്ടാ കേക്കണ്ടേ? ഏ, തെങ്കാശി പട്ടണം സിനിമയിലെ ഏത് പാട്ടാ കേക്കണ്ടേന്ന്? തെങ്കാശി തമിഴ് പൈങ്കിൾ. ഇത് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുവാണോ? എല്ലാവർക്കും വേണ്ടിട്ടാ അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും പ്ലേ ചെയ്ത് തരാട്ടോ. ഓക്കെ, താങ്ക് യു. എന്താണ്? അപ്പൂപ്പൻ പാട്ടുകാരനാണോ? അപ്പൂപ്പൻ കേൾക്കുന്നുണ്ടോ? കേക്കുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പൊ മിടിക്കാണ് ട്ടോ സാന്ദ്രക്കുട്ടി. അതെ, അപ്പൊ എന്തായാലും പ്ലേ ചെയ്ത് തരാട്ടോ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് സാന്ദ്രക്കുട്ടിയാണ്. സാന്ദ്ര ചോദിച്ചിരിക്കുന്ന പാട്ട് നമ്മുടെ തെങ്കാശി പട്ടണം എന്ന സിനിമയിലെ തെങ്കാശി തമിഴ് പൈങ്കിളി എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ എല്ലാമെല്ലാമായ ചിത്രാമ്മ പാടി, കൈതപ്രം സാർ വരികൾ എഴുതി, സുരേഷ് പീറ്റേഴ്സ് സാർ മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് സാന്ദ്രക്കുട്ടിക്ക് വേണ്ടിയും കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഈ പാട്ട് എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ആലിസ് ചേച്ചി ചേച്ചിയാണ് ചേച്ചി അയച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ്, ഹായ് ആശ്രയ, എനിക്കൊരു പാട്ട് വെച്ച് തരുമോ? കണ്ണോട് കണ്ണായിടാം മെയ്യോട് മെയ്യായിടാം എന്ന പാട്ട് വേണം എന്ന് പറഞ്ഞാണ് ആലിസ് ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആലിസ് ചേച്ചിക്ക് വേണ്ടിയിട്ട് ജോബ് കുര്യനും അതുപോലെ തന്നെ മൃദുല വാര്യരും ചേർന്ന് പാടി, അവർ തന്നെ മ്യൂസിക് കമ്പോസ് ചെയ്ത് വളരെ ഫീൽ ഗുഡ് ആയിട്ടുള്ള കണ്ണോട് കണ്ണായിടാം എന്ന പാട്ട് ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഇതുപോലെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474291900 0974219909 വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490909 5266409090. So keep on listening to Ashraya FM 90 Nadinoppam Nattarkoppam.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
4: അതെ, ലക്കാലക്കായിൽ ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED TVകൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
5: ഗോപു നന്ദിലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
6: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
7: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. ഇടക്കാട്, കൊല്ലം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നോക്ക് നോക്ക്, ജോയ് ആലുക്കാൽ ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
2: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
1: സ്വർണ്ണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
3: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
0: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
4: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
5: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ്, RJ സുൽത്താനയാണ്. അപ്പൊ നമ്മളുമായിട്ട് ജോയിൻ ചെയ്യാൻ ഇവിടെ ഒരു ലിസണർ ദാ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
6: ഹലോ
5: ഹലോ, നമസ്കാരം. ആരാ സംസാരിക്കുന്നേ?
6: നമസ്കാരം,
5: മോഹൻ ചേട്ടാ. എന്തൊക്കെയുണ്ട് വിശേഷം?
6: നല്ല വിശേഷം, നല്ല വെയിലും
5: ആണല്ലേ. ഭക്ഷണമൊക്കെ കഴിച്ചോ?
6: ഇല്ല, രണ്ടേകാൽ മണി.
5: കൃത്യമായിട്ട് രണ്ടേകാലിനെ കഴിക്കൂ.
6: നിങ്ങളുടെ ഈ പരിപാടി കഴിഞ്ഞേ കഴിക്കൂ.
5: ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞേ കഴിക്കൂ. അതൊക്കെ പോട്ടെ, വീട്ടിലാരൊക്കെ ഉണ്ട്?
6: വീട്ടിലാരും വൈഫേ ഉള്ളൂ.
5: ഓക്കെ, വൈഫിനെയൊക്കെ അന്വേഷിച്ചെന്ന് പറയട്ടോ. ഇഷ്ടല്ലേ? അപ്പൊ ഏത് പാട്ടാണ് ഇന്ന് കേക്കേണ്ടേ?
6: ഞാൻ പാലുംപഴത്തിലെയും ആലയമണി എന്നോസയും ഞാൻ കേട്ടെന്നുള്ള പാട്ട്.
5: നമ്മുടെ സുശീലാമ്മ പാടിയ പാട്ട്.
6: ആ, സുശീലാമ്മ പാടിയത്.
5: ഓക്കെ, പാട്ട് പാടുന്നോ?
6: ഇല്ല
5: ഇല്ല,
6: എല്ലാവർക്കും വേണ്ടി.
5: ഓക്കെ, ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരാം കേട്ടോ. താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് മോഹൻ ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ചിരിക്കുന്നത് പാലും പഴവും എന്ന സിനിമയിൽ നമ്മുടെ സുശീലാമ്മ പാടിയ ഒരു എവർഗ്രീൻ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ചേട്ടന് വേണ്ടിയിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ആൻഡ് ഫീൽ ഗുഡ് ആയിട്ടുള്ളൊരു പാട്ട് എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ശ്രീശാന്ത് ആണ് അയച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ്, ഹായ് RJ സുൽത്താന, ഐ എം ശ്രീശാന്ത്. എൻ്റെ പോലീസ് ഫ്രണ്ട് അജ്മലിനും വൈഫിനും വേണ്ടി കൊഞ്ചി പേസിട വേന എന്ന തമിഴ് സോങ് പ്ലേ ചെയ്യുമോ എന്ന് ചോദിച്ചാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ശ്രീശാന്തിന്റെ ഒരേ ഒരു ഫ്രണ്ട് ആയിട്ടുള്ള അജ്മലിനും അജ്മലിന്റെ വൈഫിനും വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ, സേതുപതി എന്ന സിനിമയിൽ നമ്മുടെ ചിത്രാമ്മയും ശ്രീരാം പാർത്ഥസാരഥിയൊക്കെ ചേർന്ന് പാടി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പാട്ടാണ്. അതുപോലെ തന്നെ ഈ പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത് നിവാസ് കെ പ്രസന്നയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് നമ്മൾ എന്തായാലും അജ്മൽ സാറിനൊക്കെ വേണ്ടിയിട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474-291-0094-279-0924-219-0090. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9524-90-0902-6692-6609-0 So keep on listening to Australia FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഈ ഓണക്കാലത്ത് നന്ദലക് ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും. നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
3: ഗോപു നന്ദലക് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
4: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: യാസിഡ് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാനാണ് ആർജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു 51 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ എനിക്കെന്തായാലും ഇന്നത്തെ കാസറ്റ് കഫേ ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്ത് പോകേണ്ട ടൈം ആയിരിക്കുകയാണ്. പക്ഷെ അതിനു മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ജേക്കബ് ഏട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രിയ, ഞാൻ ജേക്കബ്. എനിക്ക് കസിൻസ് സിനിമയിലെ കണ്ണോട് കണ്ണായിടാം എന്ന പാട്ട് പ്ലേ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചാണ് ജേക്കബേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കസിൻസ് സിനിമയിൽ നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ് കണ്ണോട് എന്ന പാട്ടല്ലേ. അതും ഈ പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ എം ജയചന്ദ്രൻ സർ മ്യൂസിക് കമ്പോസ് ചെയ്തു, മുരുകൻ കാട്ടാക്കട സർ വരികൾ എഴുതി, സിതാര കൃഷ്ണകുമാർ ആൻഡ് നിഖിൽ രാജ് ചേർന്ന് പാടി ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുള്ളൊരു അടിപൊളി പാട്ടാണല്ലേ. അപ്പോൾ എന്തായാലും ഈ ഒരു പാട്ട് കേട്ടുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ കാസറ്റ് കഫേ ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട ടൈം ആയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കാസറ്റ് കഫേയിൽ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കാസറ്റ് കഫേയിലേക്ക് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറെ നമ്മൾ സാറ്റർഡേ, അതായത് നമ്മൾ നാളത്തെ ദിവസം നമ്മൾ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പോൾ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ജെ എം ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ് കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എത്രമാത്രം നമ്മുടെ ലൈവിൻ്റെ ടൈമിൽ നിങ്ങൾ ഇഷ്ടമുള്ള പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം എനിക്ക് വൈൻഡ് അപ്പ് ചെയ്ത് പോകേണ്ട ടൈം ആയിരിക്കുകയാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് അടിപൊളി കുറേ പ്രോഗ്രാംസും ഒരുപാട് പാട്ടുകളും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയും ബാക്ക് ടു ബാക്ക് എല്ലാം കേൾക്കാനായിട്ട് എല്ലാവരും റെഡിയായി നിന്നോളൂ. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർജി സുൽത്താന സൈനിങ് ഓഫ്.

0: കാലം മായ്ക്കാത്ത ചില മുറിവുകളുണ്ട് ചരിത്രത്തിൽ. ഓർമ്മകളിൽ എന്നും ചോര പൊടിയുന്ന ചില ദിനങ്ങൾ. അങ്ങനൊരു ദിനമാണ് ഇന്ന് സെപ്റ്റംബർ 11, ലോകത്തെ നടുക്കിയ 9/11 ദുരന്ത ദിനം. വെൽക്കം ടു ഹിസ്റ്റോറിക് ജേർണി ഓഫ് ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജി ശ്രീശാന്ത്.
1: അരവിന്ദ് ആഘോഷം.
0: 2001 സെപ്റ്റംബർ 11, അമേരിക്കയിലെ ന്യൂയോർക്ക് നഗരത്തിൽ തികച്ചും ശാന്തമായ ഒരു പ്രഭാതം. ഇളംവെയിലും നീലാകാശവുമുള്ള ഒരു മനോഹരമായ ചൊവ്വാഴ്ച. ജോലിസ്ഥലത്തേക്ക് തിടുക്കത്തിൽ പോകുന്ന ജനങ്ങൾ, കോഫി ഷോപ്പുകളിലെ തിരക്കുകൾ. ലോക വ്യാപാര കേന്ദ്രമായ ഇരട്ട ഗോപുരങ്ങളിൽ അന്ന് ജോലിക്ക് കയറിയ ആയിരക്കണക്കിന് മനുഷ്യർ. ആർക്കും ഒരു സംശയവും ഭയവുമില്ലായിരുന്നു. തങ്ങളുടെ തലയ്ക്ക് മുകളിലൂടെ ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തം പറന്നിറങ്ങാൻ പോവുകയാണെന്ന്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക ശക്തിയായ അമേരിക്കയുടെ ഹൃദയത്തിലേക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്ര ക്രൂരതയുമായി ചിലർ കടന്നു വരികയായിരുന്നു. വെറും കുറച്ചു മണിക്കൂറുകൾ കൊണ്ട് ലോകചരിത്രം രണ്ടായി വിഭജിക്കപ്പെട്ടു, 9/11 മുൻപും പിൻപുമെന്ന്. മൂവായിരത്തോളം മനുഷ്യരുടെ ജീവനെടുത്ത, ആധുനിക ലോകത്തെ മുഴുവൻ ഭീതിയിലാഴ്ത്തിയ ആ മഹാദുരന്തം വെറുമൊരു അപകടമായിരുന്നില്ല. മറിച്ച് വർഷങ്ങളുടെ തയ്യാറെടുപ്പുകളിലൂടെ വളരെ കൃത്യതയോടെ പ്ലാൻ ചെയ്ത ഒരു അറ്റാക്കായിരുന്നു. പക്ഷേ ലോകത്തിൻ്റെ കണ്ണുവെട്ടിച്ച് ഇത്രയും വലിയൊരു ഗൂഢാലോചന ആസൂത്രണം ചെയ്യാൻ മാത്രം ബുദ്ധിയും ക്രൂരതയുമുള്ളവർ ആരായിരുന്നു? എവിടെ നിന്നാണ് ഈ വിനാശത്തിൻ്റെ വിത്തുകൾ പാകപ്പെട്ടത്? അതറിയണമെങ്കിൽ നാം വർഷങ്ങൾക്ക് പിന്നിലേക്ക്, അഫ്ഗാനിസ്ഥാൻ്റെയും മിഡിൽ ഈസ്റ്റിൻ്റെയും ഇരുണ്ട ഭൂതകാലത്തിലേക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.

911 ഭീകരാക്രമണത്തിന്റെ ബുദ്ധി കേന്ദ്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ നാം ആദ്യം എത്തി നിൽക്കുന്നത് ഖാലിദ് ഷെയ്ഖ് മുഹമ്മദ് എന്ന വ്യക്തിയിലും ഒസാമ ബിൻ ലാദൻ എന്ന അൽ ഖ്വയ്ദ തലവനിലുമാണ്. 80s സോവിയറ്റ് അഫ്ഗാൻ യുദ്ധകാലത്താണ് തീവ്രവാദത്തിന്റെ ഈ പുതിയ രൂപം ഉടലെടുക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ റഷ്യൻ സൈന്യത്തിനെതിരെ പോരാടാനെത്തിയ ബിൻ ലാദൻ പിന്നീട് അമേരിക്കയെ തന്റെ ഏറ്റവും വലിയ ശത്രുവായി പ്രഖ്യാപിക്കുകയായിരുന്നു. 96 ബിൻ ലാദൻ അമേരിക്കയ്ക്കെതിരെ വിശുദ്ധ യുദ്ധം പ്രഖ്യാപിച്ചതിനു ശേഷം ലോകത്തിൽ നടക്കുന്ന ഒരു വലിയ ആക്രമണത്തിനായി അയാൾ കാത്തിരുന്നു. അപ്പോഴാണ് ഖാലിദ് ഷെയ്ഖ് മുഹമ്മദ് ഒരു പൈശാചിക ആശയവുമായി ലാദനെ സമീപിക്കുന്നത്. വിമാനങ്ങൾ റാഞ്ചിയെടുത്ത് അവയെ വലിയ മിസൈലുകൾ പോലെ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കെട്ടിടങ്ങളിലേക്ക് ഇടിച്ചിറക്കുക. 99 അഫ്ഗാനിസ്ഥാനിലെ തോറാബാറ മലനിരകളിലെ രഹസ്യ താവളത്തിൽ വെച്ച് ഈ പദ്ധതിക്ക് ബിൻ ലാദൻ പച്ചക്കൊടി കാട്ടി. ലോകത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ സംവിധാനങ്ങളുള്ള അമേരിക്കയെ അവരുടെ തന്നെ യാത്രാ വിമാനങ്ങൾ ഉപയോഗിച്ച് തകർക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ഇതിനായി അവർക്ക് ഏറ്റവും മികച്ച, സംശയത്തിനിടയാക്കാത്ത ചില മനുഷ്യരെ ആവശ്യമായിരുന്നു. വെറുതെ ആയുധം പ്രയോഗിക്കാൻ മാത്രമല്ല, വിമാനങ്ങൾ പറത്താനും അമേരിക്കൻ ജനതയ്ക്കിടയിൽ ഒരു സംശയവും തോന്നാതെ ജീവിക്കാനും ഇംഗ്ലീഷ് സംസാരിക്കാനും കഴിവുള്ളവർ. അങ്ങനെ അൽ ഖ്വയ്ദ തങ്ങളുടെ ഈ കൊടും ക്രൂരത നടപ്പിലാക്കാൻ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വിശ്വസ്തരായ യുവാക്കളെ തിരയാൻ തുടങ്ങി. എന്നാൽ CIA പോലെയുള്ള അമേരിക്കൻ ഇൻ്റലിജൻസിനെ പോലും കബളിപ്പിച്ചുകൊണ്ട് അവർ കണ്ടെത്തിയ ആ സംഘം ആരായിരുന്നു? എങ്ങനെയാണ് അവർ ഈ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ആ രഹസ്യ തയ്യാറെടുപ്പുകളുടെ കഥ കേൾക്കാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: നോക്ക് നോക്ക്, ജോയ് ആലുക്കാൽ ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹ ആഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
2: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
1: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
3: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
5: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
6: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

അമേരിക്കയെ തകർക്കാൻ അൽഖ്വയ്ദ കണ്ടെത്തിയത് ജർമ്മനിയിലെ ഹാംബർഗിൽ പഠിക്കാൻ വന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളെയായിരുന്നു. മുഹമ്മദ് അത്ത എന്ന ഈജിപ്ഷ്യൻ വിദ്യാർത്ഥിയായിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനി. വളരെ ബുദ്ധിമാനും ശാന്തനുമായിരുന്ന അത്ത ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്ന ഒരു സാധാരണ വിദ്യാർത്ഥിയായി ജർമ്മനിയിൽ ജീവിച്ചു. സിയാദ് ജാറ, മാർവൻ അൽ ഷെഫി എന്നിവരായിരുന്നു മറ്റ് പ്രധാനികൾ. തികച്ചും സാധാരണക്കാരെ പോലെ ജീവിച്ച ഇവർ ഉള്ളിൽ കൊടും തീവ്രവാദത്തിന്റെ വിഷം പേർന്നവരായിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ ക്യാമ്പുകളിൽ നിന്ന് നേരിട്ട് പരിശീലനം ലഭിച്ച ഇവർ 2000 അമേരിക്കയിലെത്തി. അങ്ങനെ അമേരിക്കയിലെത്തിയ ഇവർ ആദ്യം ചെയ്തത് വിമാനങ്ങൾ പറത്താൻ പഠിക്കുക എന്നതായിരുന്നു. അമേരിക്കയിലെ വിവിധ ഫ്ലൈറ്റ് സ്കൂളുകളിൽ ചേർന്ന അവർ ചെറിയ വിമാനങ്ങൾ പറത്താൻ പരിശീലിച്ചു. എന്നാൽ വിമാനം എങ്ങനെ സുരക്ഷിതമായി താഴെയിറക്കാം എന്നതിൽ വലിയ താല്പര്യം അവർക്കുണ്ടായിരുന്നില്ല. മറിച്ച് വായുവിൽ വെച്ച് അതെങ്ങനെ നിയന്ത്രിക്കാം എന്ന് മാത്രമാണ് അവർ പഠിച്ചത്. ഈ ചെറിയ സംശയം അന്ന് ഫ്ലൈറ്റ് സ്കൂളിലെ ചിലരെങ്കിലും പ്രകടിപ്പിച്ചിരുന്നെങ്കിലും ആരും അതത്ര കാര്യമാക്കിയില്ല. വിമാനം റാഞ്ചാൻ വേണ്ടി ബോക്സ് കട്ടറുകളും ചെറിയ കത്തികളും അവർ രഹസ്യമായി വാങ്ങി. വിമാനത്താവളങ്ങളിലെ സുരക്ഷാ പരിശോധനകളിൽ ഈ ചെറിയ കത്തികൾ പിടിക്കപ്പെടില്ല എന്ന് അവർക്ക് കൃത്യമായി അറിയാമായിരുന്നു. അങ്ങനെ മാസങ്ങളോളം അവർ അമേരിക്കയിലെ പല വിമാനങ്ങളിലും യാത്ര ചെയ്ത് സുരക്ഷാ വീഴ്ചകൾ പഠിച്ചു. അങ്ങനെ 2001 സെപ്റ്റംബർ ആദ്യവാരത്തോടെ 19 പേരടങ്ങുന്ന ആ സംഘം 4 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് അമേരിക്കയുടെ വിവിധ നഗരങ്ങളിൽ തങ്ങളുടെ ഇരകളെയും കാത്തിരുന്നു. ഒരു ചെറിയ തെറ്റുപോലും സംഭവിക്കാത്ത രീതിയിൽ അവരെല്ലാം കൃത്യമായി പ്ലാൻ ചെയ്ത് കഴിഞ്ഞിരുന്നു.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: 25-ൽ 1 നമുക്ക് അടിച്ചാലോ, 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
5: എന്ത് പറ്റി?
4: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
2: ഇനി ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

2001 സെപ്റ്റംബർ 11 ചൊവ്വാഴ്ച രാവിലെ ബോസ്റ്റൺ, നെവാർക്ക്, വാഷിംഗ്ടൺ ഡി സി എന്നീ വിമാനത്താവളങ്ങളിൽ നിന്ന് കാലിഫോർണിയയിലേക്ക് പോകാൻ 4 യാത്ര വിമാനങ്ങൾ തയ്യാറെടുക്കുന്നു. അമേരിക്കൻ എയർലൈൻസ് ഫ്ലൈറ്റ് 11, യുണൈറ്റഡ് എയർലൈൻസ് ഫ്ലൈറ്റ് 175, അമേരിക്കൻ എയർലൈൻസ് ഫ്ലൈറ്റ് 77, യുണൈറ്റഡ് എയർലൈൻസ് ഫ്ലൈറ്റ് 93. കാലിഫോർണിയയിലേക്കുള്ള നീണ്ട യാത്രയായതിനാൽ വിമാനങ്ങളിൽ നിറയെ ഇന്ധനമുണ്ടായിരുന്നു. ഭീകരർക്ക് വേണ്ടതും അത് തന്നെയായിരുന്നു, വായുവിൽ പറക്കുന്ന 4 വലിയ ബോംബുകൾ. രാവിലെ

പക്കത്തിലെ ഫോണുകളിൽ നിന്ന് യാത്രക്കാർ കരഞ്ഞുകൊണ്ട് തങ്ങളുടെ കുടുംബാംഗങ്ങളെ വിളിച്ചു. ഗ്രൗണ്ട് കൺട്രോളിലിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് വിമാനങ്ങളുടെ ഗതി മാറുന്നത് കണ്ട് ഭയം തോന്നി. റാഞ്ചപ്പെട്ട വിമാനങ്ങളിലൊന്ന്, അമേരിക്കൻ എയർലൈൻസ് ഫ്ലൈറ്റ് 11, മുഹമ്മദ് അത്തയുടെ നിയന്ത്രണത്തിൽ ന്യൂയോർക്ക് നഗരത്തിന് മുകളിലൂടെ താഴ്ന്ന് പറക്കാൻ തുടങ്ങി. ലോകത്തിൻ്റെ വാണിജ്യ സ്ഥിരാകേന്ദ്രമായ വേൾഡ് ട്രേഡ് സെൻ്ററിൻ്റെ ഇരട്ട ഗോപുരങ്ങൾ അവൻ്റെ കൺമുന്നിൽ തെളിഞ്ഞു നിന്നു. നൂറുകണക്കിന് ആളുകൾ നോക്കി നിൽക്കെ ആ വലിയ വിമാനം ഗാംഭീര്യത്തോടെ നിൽക്കുന്ന വേൾഡ് ട്രേഡ് സെൻ്ററിൻ്റെ നോർത്ത് ടവറിലേക്ക് കുതിച്ചെടുത്തു. കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രേലിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

രാവിലെ കൃത്യം 8:46 അമേരിക്കൻ എയർലൈൻസ് ഫ്ലൈറ്റ് 11 വേൾഡ് ട്രേഡ് സെന്ററിന്റെ നോർത്ത് ടവറിലേക്ക് വലിയൊരു ശബ്ദത്തോടെ ഇടിച്ചു കയറി. വിമാനത്തിലെ 10,000 ഗ്യാലൻ ഇന്ധനം ഒരു വലിയ അഗ്നിഗോളമായി മാറി. കെട്ടിടത്തിന്റെ 93 മുതൽ 99 വരെയുള്ള നിലകൾ പൂർണ്ണമായും തകർന്നു. താഴെയുള്ള ആളുകൾ കരുതിയത് അതൊരു വലിയ വിമാനാപകടം മാത്രമാണെന്നാണ്. വാർത്താമാധ്യമങ്ങളെല്ലാം അങ്ങോട്ടേക്ക് ക്യാമറകൾ തിരിച്ചു. രക്ഷാപ്രവർത്തകർ ജീവൻ പണയം വെച്ചും കെട്ടിടത്തിനുള്ളിലേക്ക് ഓടിക്കയറി. എന്നാൽ ലോകം മുഴുവൻ TV സ്ക്രീനിലൂടെ ആ നടുക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടിരിക്കെ കൃത്യം 17 മിനിറ്റുകൾക്ക് ശേഷം 9:03 രണ്ടാമത്തെ വിമാനമായ ഫ്ലൈറ്റ് 175 അതിവേഗത്തിൽ വന്ന് സൗത്ത് ടവറിലേക്ക് ഇടിച്ചു കയറി. അപ്പോഴാണ് അതൊരു സാധാരണ അപകടമല്ല, മറിച്ച് അമേരിക്കയ്ക്ക് നേരെ നടക്കുന്ന വലിയൊരു അറ്റാക്കാണെന്ന് ലോകം ഞെട്ടലോടെ തിരിച്ചറിയുന്നത്. അക്ഷരാർത്ഥത്തിൽ ന്യൂയോർക്ക് നഗരം സ്തംഭിച്ചു. കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ കുടുങ്ങിപ്പോയ 1,000,000 ആളുകൾക്ക് താഴേക്കിറങ്ങാൻ ഒരു വഴിയുമില്ലായിരുന്നു. ചുട്ടുപഴുത്ത തീയിൽ നിന്ന് രക്ഷപ്പെടാൻ 100,000 ആളുകൾ 100-ലധികം നിലകൾക്ക് മുകളിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തങ്ങളുടെ ജീവൻ പോലും നോക്കാതെ ആളുകളെ രക്ഷിക്കാനായി പടവുകൾ കയറി മുകളിലേക്ക് പോയിക്കൊണ്ടിരുന്നു. തെരുവുകൾ മുഴുവൻ ജനങ്ങളുടെ നിലവിളികളും വാഹനങ്ങളുടെ സൈറണുകൾ കൊണ്ടും നിറഞ്ഞു. അമേരിക്കൻ രാഷ്ട്രപതി George W. Bush ഈ വാർത്തയറിഞ്ഞ് നടുങ്ങി. രാജ്യത്തെ മുഴുവൻ വിമാനത്താവളങ്ങളും അടച്ചുപൂട്ടി. എന്നാൽ ആകാശത്ത് ഇനിയും 2 വിമാനങ്ങൾ ദിശമാറി പറക്കുന്നുണ്ടായിരുന്നു. ആദ്യത്തെ 2 വിമാനങ്ങൾ അമേരിക്കയുടെ സാമ്പത്തിക കേന്ദ്രത്തെ തകർത്തപ്പോൾ ബാക്കി 2 വിമാനങ്ങളുടെ ലക്ഷ്യം എന്തായിരുന്നു? കേട്ടുകൊണ്ടിരിക്കൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: You are listening to Ashray FM 90 Nadinuppam നാട്ടാർകൂപ്പം.
1: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
2: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
1: സ്വർണ്ണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
3: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. Lotus Road, Private Bus Stand, Samibam, Pulaman, Kottarakara.

ന്യൂയോർക്കിലെ ആ മഹാദുരന്തം ലോകം ശ്വാസമടക്കി പിടിച്ച് കണ്ടുകൊണ്ടിരിക്കെ രാവിലെ 9:37 മൂന്നാമത്തെ വിമാനം ഫ്ലൈറ്റ് 77 അമേരിക്കൻ സൈനിക ശക്തിയുടെ ആസ്ഥാനമായ പെന്റഗണിന്റെ ഒരു ഭാഗത്തേക്ക് ഇടിച്ചിറങ്ങി. അമേരിക്കയുടെ ഏറ്റവും സുരക്ഷിതമായ പ്രതിരോധ കോട്ട പോലും തകർക്കപ്പെട്ടിരിക്കുന്നുവെന്ന് അതോടെ വ്യക്തമായി. എന്നാൽ നാലാമത്തെ വിമാനമായ ഫ്ലൈറ്റ് 93 കഥ മറ്റൊന്നായിരുന്നു. വിമാനം റാഞ്ചപ്പെട്ടതിന് ശേഷം യാത്രക്കാർ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ വിളിച്ചപ്പോൾ ന്യൂയോർക്കിൽ നടന്ന അറ്റാക്കിനെക്കുറിച്ച് അവർ അറിഞ്ഞു. തങ്ങളെ വിമാനവും ഒരു മിസൈലായി ഉപയോഗിക്കാനാണ് ഭീകരർ പ്ലാൻ ചെയ്യുന്നത് എന്ന് തിരിച്ചറിഞ്ഞ ആ യാത്രക്കാർ ഒരുമിച്ച് ചേർന്നു. സ്വന്തം ജീവൻ നൽകിയും ബാക്കിയുള്ളവരെ രക്ഷിക്കണമെന്ന തീരുമാനത്തിൽ ലെറ്റ്സ് റോൾ എന്ന വാക്കുകളോടെ അവർ ഭീകരർക്കെതിരെ പോരാടാൻ തുടങ്ങി. കോക്പിറ്റിന്റെ വാതിൽ തകർത്ത് അവർ വിമാനത്തിന്റെ നിയന്ത്രണം തിരികെ പിടിക്കാൻ ശ്രമിച്ചു. എന്നാൽ യാത്രക്കാർ കോക്പിറ്റിലേക്ക് കടക്കും മുൻപേ ഭീകരർ വിമാനം പെൻസിൽവാനിയയിലെ ഒഴിഞ്ഞ പാടത്തേക്ക് ഇടിച്ചിറക്കി. വാഷിംഗ്ടൺ DCയിലെ വൈറ്റ് ഹൗസോ അമേരിക്കൻ ക്യാപിറ്റൽ കെട്ടിടമോ തകർക്കാൻ പോയ ആ വിമാനം യാത്രക്കാരുടെ ധീരത കൊണ്ട് മാത്രമാണ് അവിടെ തകർന്നു വീണത്. അതിനിടയിൽ ന്യൂയോർക്കിൽ ആരെയും നടക്കുന്ന മറ്റൊരു കാഴ്ച കൂടി സംഭവിച്ചു. രാവിലെ 9:59 സൗത്ത് ടവറും 10:28 നോർത്ത് ടവറും ചീട്ടുകൊട്ടാരം പോലെ ഭൂമിയിലേക്ക് നിലംപൊത്തി. വെറും സെക്കൻഡുകൾക്കുള്ളിൽ ആ കൂറ്റൻ കെട്ടിടങ്ങൾ കോൺക്രീറ്റ് കഷ്ണങ്ങളും ഇരുമ്പും ചാരവുമായി മാറി. ന്യൂയോർക്ക് നഗരം കിലോമീറ്ററുകളോളം പൊടിപടലങ്ങളാൽ മൂടപ്പെട്ടു. ആയിരക്കണക്കിന് മനുഷ്യരും 100 രക്ഷാപ്രവർത്തകരുമാണ് ആ കോൺക്രീറ്റ് കൂമ്പാരങ്ങൾക്കിടയിൽ ഞെരിഞ്ഞമർന്നത്. എങ്ങും മരണത്തിൻ്റെ മരവിപ്പിക്കുന്ന നിശബ്ദത മാത്രം. ഈ ഭീകരതയ്ക്ക് ശേഷം ലോകം പഴയതുപോലെയാകുമോ? ഈ വലിയ മുറിവിൽ നിന്ന് അമേരിക്ക എങ്ങനെയാണ് ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നത്? കേട്ടുകൊണ്ടിരിക്കൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam.
1: മൂണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: വിശാൽ ഓപ്റ്റിക്കൽസ്,
5: മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
6: ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: You are listening to Ashray FM 90 Nadinuppam
1: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
2: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
4: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
5: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
4: സ്വർണ്ണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
6: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം.
7: തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ഓണിയോ ആശ്രയ FM 90 സൂപ്പർ ഫൺ ഹബ് ഫോർ യുവർ സൂപ്പർ കൂൾ ഈവനിംഗ്.

11 ആ കറുത്ത ദിനത്തിന് ശേഷം ലോകം പിന്നീട് ഒരിക്കലും പഴയതുപോലെയായില്ല. 1977 നിരപരാധികളുടെ ജീവനാണ് അന്ന് പൊലിഞ്ഞത്. അതിൽ 90 വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരുണ്ടായിരുന്നു. മലയാളികളുൾപ്പെടെ നിരവധി ഇന്ത്യക്കാരും ആ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടു. 400 പോലീസുകാരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമാണ് തങ്ങളുടെ സഹജീവികളെ രക്ഷിക്കുന്നതിനിടെ സ്വന്തം ജീവൻ വെടിഞ്ഞത്. ഈ ആക്രമണം അമേരിക്കയുടെ മാത്രമല്ല ലോകത്തിൻ്റെ മുഴുവൻ സുരക്ഷാ കാഴ്ചപ്പാടുകളെയും മാറ്റിമറിച്ചു. അമേരിക്ക വാർ ഓൺ ടെറർ അഥവാ ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടം പ്രഖ്യാപിക്കുകയും 10 നീണ്ട തിരച്ചിലിനൊടുവിൽ 2011 May 2 ഒസാമ ബിൻ ലാദനെ വധിക്കുകയും ചെയ്തു. എന്നാൽ ഈ ചരിത്രം ഓർക്കുമ്പോൾ നാം ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് ഭീകരവാദമെന്ന വലിയ വിപത്തിനെക്കുറിച്ചാണ്. ഏതെങ്കിലും ഒരു പ്രത്യശാസ്ത്രത്തിനോ വിശ്വാസത്തിനോ വേണ്ടി നിരപരാധികളെ മനുഷ്യരെ കൊന്നൊടുക്കുന്നത് ഒരിക്കലും വീരത്വമല്ല, മറിച്ച് അത് മനുഷ്യരാശി കണ്ട ഏറ്റവും വലിയ ഭീരുത്വമാണ്. ഭീകരവാദത്തിന് ഒരിക്കലും മതമില്ല, അതിർത്തികളില്ല, മനുഷ്യത്വവുമില്ല. അതിൻ്റെ ലക്ഷ്യം രക്തച്ചൊരിച്ചിലും ജനങ്ങളിൽ ഭയം സൃഷ്ടിക്കലും മാത്രമാണ്. അക്രമം കൊണ്ട് ഈ ലോകത്ത് ഒരാശയവും ഇന്നുവരെ വിജയിച്ചിട്ടില്ല എന്ന് ചരിത്രം ആവർത്തിച്ച് തെളിയിച്ചിട്ടുണ്ട്. ഗ്രൗണ്ട് സീറോ എന്ന് വിളിക്കപ്പെടുന്ന ഇരട്ട ഗോപുരങ്ങൾ നിന്നിരുന്ന ആ സ്ഥലത്ത് ഇന്ന് മനോഹരമായ ഒരു സ്മാരകമുണ്ട്. എത്ര വലിയ ദുരന്തത്തിനും മനുഷ്യൻ്റെ അതിജീവനത്തെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഓർമ്മപ്പെടുത്തലായി പുതിയ 1 World Trade Center അവിടെ ഇന്ന് തലയുയർത്തി നിൽക്കുന്നു. വെറുപ്പിൻ്റെ ആശയങ്ങളെ വേരോടെ പിഴുതെറിയാനും സമാധാനവും സഹിഷ്ണുതയും നിറഞ്ഞ ഒരു ലോകം വരും തലമുറയ്ക്കായി പടുത്തുയർത്താനും നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്. ലോകത്തെ നടുക്കിയ ആ മഹാദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ഓരോ മനുഷ്യർക്കും, അവരെ രക്ഷിക്കാൻ ജീവൻ ബലിയർപ്പിച്ച ഓരോ ധീരർക്കും ഈ വേളയിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത് സൈനിങ് ഓഫ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി. The time is 4 o'clock.

Good evening. Welcome to Astraya Premier League with me, RJ Anamika. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി ആയിട്ടുണ്ട്. മിക്കവരും ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാനുള്ള തിരക്കിലാകുമല്ലേ. അപ്പോൾ ഈ തിരക്കിൽ നിങ്ങളുടെ മൈൻഡ് ഒന്ന് റിഫ്രഷ് ആക്കാനായിട്ട് കുറച്ച് ഓഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഇന്നത്തെ ആസ്ട്രിയ പ്രീമിയർ ലീഗിൽ ഞാൻ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. സോ എല്ലാവരും മസ്റ്റായിട്ടും ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ആൻഡ് ഇന്ന് ഫ്രൈഡേ ആണ്. ത്രൂ ഔട്ട് ദിസ് വീക്ക് ഈ ഗെയിമിൽ കറക്റ്റ് ആയിട്ട് ആൻസേഴ്സ് പറഞ്ഞവരിൽ നിന്നും ഒരാളെ നമ്മൾ ഇന്ന് ലക്കി ഡ്രോയിലൂടെ തിരഞ്ഞെടുക്കും. ആ ഭാഗ്യശാലിക്ക് ലഭിക്കുന്നത് നമ്മുടെ സ്വന്തം കിട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് നൽകുന്ന ഒരു തകർപ്പൻ സമ്മാനമാണ് കേട്ടോ. സോ ഇന്നത്തെ ഭാഗ്യശാലി ആരാണെന്നറിയാനായിട്ട് ഗെയിമിന്റെ ലാസ്റ്റ് വരെ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ആദ്യം ഒരു സൂപ്പർ ഹൈ ട്രാക്ക് കേൾക്കാം ഫ്രം ദ മൂവി.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
4: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 9958731155.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
7: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: ഈ ഓണക്കാലത്ത് നന്ദലക്ഷ്മി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: നന്ദലക്ഷ്മി മാർട്ട്
2: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
4: ഗോപു നന്ദലക്ഷ്മി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
0: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
5: Once again, welcome back to APL with me, RJ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് കൃത്യം 17 മിനിറ്റ് ആയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ഗെയിം എന്ന് പറയുന്നത് ഗസ് ദ വോയിസ് ആണ് കേട്ടോ. അതായത് ഒരു ഓഡിയോ കേൾപ്പിക്കും, ആ ഒരു ഓഡിയോ കേട്ടിട്ട് അത് ആരുടെ വോയിസ് ആണ് എന്നുള്ളത് ഗസ് ചെയ്ത് പറയാം. ഓക്കെ, നമുക്ക് ഐശ്വര്യമായിട്ട് ആദ്യത്തെ ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കാം. ഓഡിയോ ഇതാണ്.
6: നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം അറിയാമായിരുന്നു, ഞാനൊരു പൊട്ടൻ വെറുതെ പൊട്ടക്കളിക്കുമായിരുന്നു. നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നില്ലടാ.
5: യെസ്, ഈ ഒരു ഓഡിയോയിൽ കേട്ട വോയിസ് ആരുടേതാണ് എന്നതാണ് എൻ്റെ ചോദ്യം. കുറച്ച് ക്ലോസ് പറയാനായിട്ടാണെങ്കിൽ, പണ്ട് മുതലേ സിനിമയിലുള്ള ഒരാളാണ്. ഒരുപാട് മനോഹരമായിട്ടുള്ള ക്യാരക്ടേഴ്സ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു ആൾ കൂടിയാണ് കേട്ടോ. സോ ആൻസേഴ്സ് പറയാനായിട്ട് നിങ്ങൾക്ക് വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474291909, 0474291909. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. ആശ്രയ പ്രീമിയർ ലീഗിലൂടെ ഇനിയൊരു തകർപ്പൻ പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി കറുപ്പ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
2: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹ ആഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
3: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
2: സ്വർണ്ണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
4: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
5: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
6: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
5: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
6: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 9958731155.
2: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
0: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
0: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
5: നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം അറിയാമായിരുന്നു, ഞാനൊരു പൊട്ടൻ, വെറുതെ പൊട്ടക്കളിക്കുമായിരുന്നു. നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നില്ലടാ.
6: യെസ്, ഈ ഒരു ഓഡിയോയിൽ കേട്ട വോയിസ് ആരുടേതാണ് എന്നതായിരുന്നു ബ്രേക്കിന് മുന്നേ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ. ആൻസർ പറയാനായിട്ടൊരു കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ
7: ഹലോ
6: ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നേ?
7: ഗുഡ് ഈവനിങ്.
6: മോഹൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? അങ്ങനെയൊക്കെ പോകുന്നു അല്ലേ. ചായ ഒക്കെ കുടിച്ചോ? കുടിച്ചോണ്ടിരിക്കുവാണ്. എന്താ കഴിക്കാനായിട്ടുള്ളേ? ചിപ്സ് ഉണ്ടോ? ഓക്കെ, അപ്പൊ ചിപ്സും കഴിച്ചോണ്ടിരിക്കുവാണ്. ഓക്കെ, അപ്പൊ മോഹൻ ചേട്ടാ, ഓഡിയോ ക്ലിപ്പ് കേട്ടായിരുന്നോ?
7: ഓഡിയോ ക്ലിപ്പ് കേട്ടായിരുന്നു. എനിക്ക് ഒരാളിനെ ഓർമ്മയുണ്ട്.
6: ഓർമ്മയുണ്ട്? ആ ഓർമ്മയുള്ള ആരുടെ പേര് അങ്ങ് പറഞ്ഞാട്ടെ.
7: ലാലു അലക്സ്.
6: ലാലു അലക്സ് ആണോ?
7: അന്നാണ് എന്റെ 100% മമ്മൂട്ടിയോട് സംസാരിക്കുന്ന.
6: മമ്മൂട്ടിയോട് സംസാരിക്കുന്നതാണോ? ആണെന്നാണ് വിശ്വാസം അല്ലേ? വിശ്വാസം രക്ഷിക്കോ? എന്തായാലും വിശ്വാസം രക്ഷിച്ചിരിക്കുന്നു. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് കേട്ടോ. ഓക്കെ, പക്ഷെ മമ്മൂക്കയോട് സംസാരിക്കുന്നല്ല, ലാലേട്ടനോട് സംസാരിക്കുന്ന സീനാണ്
7: കേട്ടോ.
6: ആ ലാലേട്ടൻ മാത്രല്ല, പൃഥ്വിരാജ് ഉണ്ടായിരുന്നു. ബ്രോഡ് ആടി എന്ന സിനിമയിലെ ഒരു ഓഡിയോ ക്ലിപ്പ് ആയിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ ആൻസർ പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് മോഹൻ ചേട്ടനാണ്. മോഹൻ ചേട്ടൻ ഒരു സംശയവും ഇല്ലാതെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വാട്സപ്പിലും കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. നോക്കാം. സ്വാതി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. രഞ്ജി പണിക്കർ. രതീഷ് ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. ലാലു അലക്സ്. അഭിഷിമ, അനുഗ്രഹ, ഐശ്വര്യ, അർച്ചന ചേച്ചി, രജന ചേച്ചി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ലാലു അലക്സ് എന്നാണ്. ഷിബു ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു മോഹൻ ലാൽ. വിശ്വൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ലാൽ. ആലിസ് മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ലാലു അലക്സ്. മണികണ്ഠൻ ചേട്ടൻ, ഉണ്ണി, അതുപോലെ തന്നെ മനോജ് ചേട്ടൻ, സാവിത്രി ചേച്ചി, തങ്കമ്മന ടീച്ചർ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ലാലു അലക്സ് എന്നാണ്. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വന്നിട്ടുള്ളത് ലാലു അലക്സ് ആണ് കേട്ടോ. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങളുണ്ട്. പ്രത്യേകിച്ച് അച്ഛൻ കഥാപാത്രങ്ങളാണ് മനസ്സിലേക്ക് ഓടിയെത്തുക അല്ലേ. ഇപ്പോൾ പറയുകയാണെങ്കിൽ കല്യാണരാമൻ, ചോക്ലേറ്റ്, അതുപോലെ നിറം, ഈ ഒരു സിനിമയിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. കുറച്ച് വൈബ്രൻ്റ് ആയിട്ടുള്ള ജിൽജിലായിട്ട് നിൽക്കുന്ന ഒരു അച്ഛനെയാണ്. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കാം. ഓഡിയോ ഇതാണ്.
8: എന്റെ സ്കൂളിൽ നിന്ന് ഒരു കോമ്പറ്റീഷൻ പോയി. അപ്പൊ ആ കോമ്പറ്റീഷൻ റണ്ണറപ്പ് ആയപ്പോ അവര് ആഡുകാരെ നമ്മൾ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു 1-2 ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ഓ, ഇനിയെങ്ങാനും സിനിമയിലൊക്കെ ചാൻസ് കിട്ടുമോ ഇങ്ങനെ നമ്മൾ ചുമ്മാ കോൺവെർസേഷനിൽ ഇങ്ങനെ വന്നപ്പോഴത്തേനും ഇതേപോലെ യു വിജയ് സാറിന്റെ കൂടെ കിട്ടിയാലോ, സൂര്യ സാറിന്റെ കൂടെ കിട്ടിയാലോ, എന്തൊക്കെ ആയിരിക്കും എന്നിങ്ങനെ പറഞ്ഞു പോയപ്പം അതൊന്നും നമുക്ക് എന്തായാലും എത്തിപ്പിടിക്കാൻ പോലും പറ്റത്തില്ലാത്ത ഒരു ഏരിയ ആണ്.
6: യെസ്, ഈ ഒരു ഓഡിയോയിൽ കേട്ട വോയിസ് ആരുടേതാണ് എന്നതാണ് എൻ്റെ ചോദ്യം. ഒരുപാട് ആൺകുട്ടികളുടെ ക്രഷായിട്ട് മാറിയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ഇപ്പോൾ ഒരുപാട് ഒരുപാട് ഒരുപാട് സിനിമകളിലൂടെ മനോഹരമായിട്ടുള്ള ക്യാരക്ടേഴ്സ് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യുവ നടിയാണ് കേട്ടോ. ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക്. ടു ദ നമ്പർ 0474 2919090 0474 2919090 ആൻസേഴ്സ് അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9526490906.

0: ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
4: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത് സത്യന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
5: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
6: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
7: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
8: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
7: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: വെൽക്കം ബാക്ക് ടു ആശ്രയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് കൃത്യം 45 മിനിറ്റിൽ എത്തി നിൽക്കുകയാണ്. ഞാൻ നേരത്തെ കേൾപ്പിച്ച ഓഡിയോ ഇതായിരുന്നു.
3: എന്റെ സ്കൂളിൽ നിന്ന് ഒരു കോമ്പറ്റീഷൻ പോയി. അപ്പൊ ആ കോമ്പറ്റീഷൻ റണ്ണറപ്പ് ആയപ്പോ അവര് ആഡുകാരെ നമ്മൾ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ഒന്ന് രണ്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ഓ, ഇനിയെങ്ങാനും സിനിമയിലൊക്കെ ചാൻസ് കിട്ടുമോ ഇങ്ങനെ നമ്മൾ ചുമ്മാ കോൺവെർസേഷനിൽ ഇങ്ങനെ വന്നപ്പോഴത്തേനും ഇതേപോലെ വിജയ് സാറിന്റെ കൂടെ കിട്ടിയാലോ, സൂര്യ സാറിന്റെ കൂടെ കിട്ടിയാലോ, എന്തൊക്കെ ആയിരിക്കും എന്നിങ്ങനെ പറഞ്ഞു പോയപ്പം അതൊന്നും നമുക്ക് എന്തായാലും എത്തിപ്പിടിക്കാൻ പോലും പറ്റത്തില്ലാത്ത ഒരു ഏരിയ ആണ്.
2: ഈ ഒരു ഓഡിയോയിൽ കേട്ട വോയിസ് ആരുടേതാണ് എന്നതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറച്ച് ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. ഐശ്വര്യ അനുഗ്രഹ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. സായി പല്ലവി, സാവിത്ര ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. മമിത, ബൈജു, അഭിഷിമ, രജന ചേച്ചി, അർച്ചന ചേച്ചി, അൻവർ, ആലസ്, അതുപോലെ മണികണ്ഠൻ ചേട്ടൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. മമിത, ബൈജു, രതീഷ് ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. അപർണ, ബാല, മുരളി എന്ന് പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വന്നിട്ടുള്ളത് മമിത, ബൈജു ആണ്. ഇപ്പോൾ റീസെന്റ് ഒരുപാട് ഹിറ്റ് സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു ആക്ട്രസ് ആണ് മമിത, ബൈജു. വിശ്വനാഥൻ ആൻഡ് സൺസ്, അതുപോലെ ജനനായകൻ, ബദ്ലഹേം, കുടുംബ യൂണിറ്റ് തുടങ്ങി ഒരുപാട് മനോഹരമായിട്ടുള്ള കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു ആക്ട്രസ് ആണ് മമിത, ബൈജു. മാത്രമല്ല എന്റെ നാട്ടുകാരിയാണ്, കോട്ടയംകാരിയാണ്. അതിലൊരുപാട് സന്തോഷമുണ്ട്. അപ്പൊ എന്തായാലും ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഓഡിയോയിലേക്ക് കടക്കാം. ഓഡിയോ ഇതാണ്.
4: ഇതിനു മുമ്പൊരിക്കൽ ഞാനിവിടെ വന്നിരുന്നു ആന്റണിയുടെ പ്രശ്നത്തിന് വേണ്ടി. അന്ന് നീ എന്നെ ജയിലാക്കി. ഇന്ന് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് അതേ പ്രശ്നത്തിന്റെ പേര്. നിന്റെയൊക്കെ സാമർഥ്യം കൊണ്ട് അനന്തനെ 3-4 മാസം ജയിലിൽ കിടത്തി എന്ന് കരുതി. ആരും ഞെളിയണ്ട. നിങ്ങളൊക്കെ ചെയ്തതിന് പകരം ഞാൻ ചെയ്യാൻ തുടങ്ങിയാൽ നിനക്കൊന്നും താങ്ങാനാവില്ല.
2: യെസ്, ഓഡിയോ കേട്ടപ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും ആരുടെ വോയിസ് ആണുള്ളത്. 70s കാലഘട്ടത്തെ ഇളക്കിമറിച്ച ഒരു റൊമാൻറ്റിക് ഹീറോ ആണ്. ഒരുപാട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. സോ ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-9090. 0474-291-9090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. നമുക്ക് എന്തായാലും ജി വി പ്രകാശ് കുമാർ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 25-ൽ 1 നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും 1 കിട്ടാനും മതി.
2: എന്ത് പറ്റി?
1: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED TVs, 100 gold coins, 100 silver coins, 100 washing machines എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
0: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
3: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
4: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
3: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
5: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

0: ஆஸ்திரேலியா பிரீமியர் லீக்.
1: Once again, welcome back to APL with me, RJ Anamika. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ കേൾപ്പിച്ച ഓഡിയോ ഇതായിരുന്നു.
2: ഇതിന് മുമ്പ് ഒരിക്കൽ ഞാനിവിടെ വന്നിരുന്നു ആന്റണിയുടെ പ്രശ്നത്തിന് വേണ്ടി. അന്ന് നീ എന്നെ ജയിലിലാക്കി. ഇന്ന് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് അതേ പ്രശ്നത്തിന്റെ പേര്. നിന്റെയൊക്കെ സാമർഥ്യം കൊണ്ട് അനന്തനെ 3-4 മാസം ജയിലിൽ കിടത്തി എന്ന് കരുതി. ആരും ഞെളിയണ്ട. നിങ്ങളൊക്കെ ചെയ്തതിന് പകരം ഞാൻ ചെയ്യാൻ തുടങ്ങിയാൽ നിനക്കൊന്നും താങ്ങാനാവില്ല.
1: യെസ്, ഈ ഒരു ഓഡിയോയിൽ കേൾക്കുന്ന വോയിസ് ആരുടേതാണ് എന്നതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറേയധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. രതീഷ് ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. മധു, സഹദേവൻ ചേട്ടൻ, ഉണ്ണി, അൻവർ, ഐശ്വര്യ, അനുഗ്രഹ, ലക്ഷ്മി, വിശ്വൻ ചേട്ടൻ, അഭിഷിമ, സാവിത്രി ചേച്ചി, മണികണ്ഠൻ ചേട്ടൻ, രജന ചേച്ചി, മനോജ് ചേട്ടൻ, അതുപോലെ തന്നെ ഷിബു ചേട്ടൻ, തങ്കമണി ടീച്ചർ എന്നിവരും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് മധു മധു സർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. എല്ലാവരും അറിയിച്ചിരിക്കുന്ന ആൻസേഴ്സ് കറക്റ്റ് ആണ് കേട്ടോ. മധു സർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് മനോഹരമായിട്ടുള്ള കഥാപാത്രങ്ങൾ വരുമെങ്കിലും പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് പരീക്കുട്ടി എന്ന കഥാപാത്രമായിരിക്കും. കരുത്തമ്മയുടെ സ്വന്തം പരീക്കുട്ടിയല്ലേ. അദ്ദേഹത്തെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ 60s, 70s, 80s ഒക്കെ 400-ലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു ആളാണ്. 12 സിനിമകൾ ഡിറക്റ്റ് ചെയ്തിട്ടുണ്ട്. 15 സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ആളാണ്. ഒരുപാട് അവാർഡുകൾ സ്വന്തമാക്കിയിട്ടുള്ള ഒരു ലെജൻഡ് ആയിട്ടുള്ള ആക്ടറാണ്. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കാം. ഓഡിയോ ഇതാണ്.

യെസ് മലയാളത്തിലെ ഒരു പ്രൊമിനന്റ് ആയിട്ടുള്ള സിംഗർ പാടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് ഇത്. ഏത് ഗായകനാണ് പാടിയത് എന്നതാണ് എന്റെ ചോദ്യം. ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക്. ഏറ്റ് ദ നമ്പർ 0474-291-9090 0474-291-9090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. ആശ്രിയ പ്രീമിയർ ലീഗിലൂടെ ഇനിയൊരു കലക്കൻ പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി ഇന്ദിരൻ.

0: go ni
1: aashrayafm 90
2: naadinappam naattarkoppam
3: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
3: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
5: വിലക്കുറവാണ് അൽജോയുടെ സ്പെഷ്യാലിറ്റി,
6: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
7: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
8: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
9: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
8: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
8: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
10: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹ ആഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
8: ശരിക്കും
11: ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
10: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
12: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾ എന്തോ മനുഷ്യ ഈ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
2: ഒട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
1: ഒള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
2: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
1: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
2: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
1: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തിപ്പൊരിക്കും.
2: അയ്യോ, അത് ശരിയാ.
1: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ്
2: പോകാം.
3: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
4: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
5: Kettidam paniyan ningalku endanu ithra tension?
6: Permit plan mudal nirmanam vare ella karyangalum attipoliyakkan
5: 37 varshathe pravarthi parijayamulla JM Architects nammude Kottarakara Poolavadilullappol.
6: JM Architects, government approved, ISO certified civil engineers and builders. Contact 9447717171.
7: Ningalude saundarya sangalpangalkku ini pudhiya thilakam. Athyadhunika saundarya samrakshana margangalkkum gynecomastia polulla prashnangalkkum പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
8: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത് സത്തിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മുതൽ അസീസയിൽ ലഭ്യമാണ്.
7: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
9: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: യെസ്, ഒരു മുറേ വന്ത് പാർത്തായ എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്. ഈ പാട്ട് പാടിയിട്ടുള്ള സിംഗർ ആരാണ് എന്നതായിരുന്നു എന്റെ ചോദ്യം. ആൻസർ പറയാനായിട്ടൊരു കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം. ഇത് ആരാ സംസാരിക്കുന്നേ? ഓക്കെ മനു ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. കാപ്പിയൊക്കെ കുടിച്ചോ? ഓക്കെ, അപ്പൊ നമ്മുടെ ഓഡിയോ ക്ലിപ്പ് കേട്ടായിരുന്നോ? ആരാണെന്ന് മനസ്സിലായോ?
1: നജീം
0: അർഷാദ്. ഉറപ്പാണോ? ഉറപ്പാണ്. ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് കേട്ടോ. കൺഗ്രാചുലേഷൻസ്.
1: താങ്ക്യൂ.
0: ഓക്കെ, അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് മനു ചേട്ടനാണ്. ചേട്ടൻ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വാട്സപ്പിലും കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. അഭിഷിമ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു നജീം അർഷാദ്. മണികണ്ഠൻ ചേട്ടൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു നജീം അർഷാദ്. അർച്ചന ചേച്ചി, ലക്ഷ്മി, ഉണ്ണി, തങ്കമ്മ ടീച്ചർ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു നജീം അർഷാദ്. ഐശ്വര്യ, അനുഗ്രഹ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. വിജയ്, യേശുദാസ്, മനോജ് ഏട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു നജീം അർഷാദ് എന്നാണ്. അതുപോലെ ഷിബു ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു എ ആർ റഹ്മാൻ. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വന്നിട്ടുള്ളത് നജീം അർഷാദ് ആണ് കേട്ടോ. അദ്ദേഹത്തെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ 500+ ഫിലിംസിൽ പാടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഐഡിയ സ്റ്റാർ സിംഗറിൽ വിന്നർ ആയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. ഒരുപാട് മനോഹരമായി പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു സിംഗർ ആണ്. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ഓഡിയോ ഇതാണ്.
2: അതെ, നമുക്ക് ഇഷ്ടമുള്ള ആളെ കാണുമ്പം ഈ അടിവയറ്റിൽ മഞ്ഞ് വീണ പോലത്തെ ഒരു സുഖം ഉണ്ടാവുന്ന പറയണേ. എന്താ പേര് പറഞ്ഞേ? യാഡ്ലിയെ കാണുമ്പോ എനിക്കത് ഇല്ല. സോറി സോറി കേട്ടോ.
0: ഓഡിയോ ക്ലിപ്പ് കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും ഏത് സിനിമയിലെ ഓഡിയോ ആണെന്നുള്ളത്. നമ്മുടെ ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്തിട്ടുള്ള ഒരു സിനിമയിലെ ഓഡിയോ ക്ലിപ്പാണ്. ഈ ഒരു ഓഡിയോയിൽ കേട്ട വോയിസ് ആരുടേതാണ് എന്നതാണ് എന്റെ ചോദ്യം. ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-9090. 0474-291-9090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9526649090. ആടുപുലി ആട്ടം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ നജീം അർഷാദും റിമി ടോമിയും ചേർന്ന് പാടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാമിനി ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
0: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
3: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
2: അതെ, നന്ദല ജിമാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
4: ഗോപു നന്ദലത്ത് ജിമാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അതെ, റെഡിയായില്ലേ?
2: എങ്ങോട്ടാ?
1: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
2: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നോ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
5: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
6: നമുക്ക് ഇഷ്ടമുള്ള ആളെ കാണുമ്പം ഈ അടിവയറ്റിൽ മഞ്ഞ് വീണ പോലത്തെ ഒരു സുഖം ഉണ്ടാവും എന്ന് പറയണേ. എന്താ പേര് പറഞ്ഞേ? ആ, യാഡ്ലി. യാഡ്ലിയെ കാണുമ്പോ എനിക്കത് ഇല്ല. സോറി സോറി ടോ.
7: യെസ്, ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത ഓം ശാന്തി ഓ ഷാന എന്ന സിനിമയിലെ ഓഡിയോ ക്ലിപ്പാണ്. ഈ ഒരു ഓഡിയോയിൽ കേട്ട വോയിസ് ആരുടേതാണ് എന്നതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറച്ച് ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. അനീഷ് ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, നസ്രിയ, നസീം, സഹദേവൻ ചേട്ടൻ, ലക്ഷ്മി, ഉണ്ണി, അൻവർ, ഐശ്വര്യ, അനുഗ്രഹ, മണികണ്ഠൻ ചേട്ടൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് നസ്രിയ എന്ന് തന്നെയാണ്. എല്ലാവരും അറിയിച്ചിരിക്കുന്ന ആൻസേഴ്സ് കറക്റ്റ് ആണ്. നസ്രിയെ കുറിച്ച് പറയുമ്പോൾ ചെറുപ്പം മുതലേ ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് സിനിമയിലേക്ക് എത്തിയിട്ടുള്ള ഒരാളാണ്. ഒരുപാട് മനോഹരമായിട്ടുള്ള സിനിമകളുടെ ഭാഗമാകാൻ കഴിഞ്ഞൊരു നടിയാണ് ഓം ശാന്തി ഓ ഷാന, ബാംഗ്ലൂർ ഡേയ്സ്, അതുപോലെ നേരം, അങ്ങനെ ഒരുപാട് ക്യൂട്ടായിട്ടുള്ള കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്കടുത്ത പാട്ടിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത പാട്ട്

യെസ് മേക്കപ്പ് മാൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് മലയാളി അല്ലാത്ത ഒരു പാട്ടുകാരൻ പാടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൊമാൻറ്റിക് ട്രാക്കാണ്. ഈ പാട്ട് പാടിയിട്ടുള്ള ഗായകൻ ആരാണ് എന്നതാണ് എന്റെ ക്വസ്റ്റ്യൻ. ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക്. എഴുതിയ നമ്പർ 0474-291-9090 0474-291-9090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സാപ്പ് നമ്പർ 9526649090.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
1: ശരിക്കും
5: ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
4: സ്വർണ്ണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
6: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

0: മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: 25-ൽ ഒന്ന് നമുക്ക് അടിച്ചാലോ, 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
3: എന്ത് പറ്റി?
2: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
1: ഗോപു നന്ദലത്ത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
4: Once again, welcome back to APL with me, RJ Anamika. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 51 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ ഗെയിമിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഓഡിയോ ഇതായിരുന്നു. യെസ്, ഈ പാട്ട് പാടിയിട്ടുള്ള ഗായകൻ ആരാണ് എന്നതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറച്ച് ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. നോക്കാം. മനോജ് ഏട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു കാർത്തിക്. തങ്കമണി ടീച്ചർ. മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു കാർത്തിക്. സഹദേവൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു അഫ്സൽ. അർച്ചന ചേച്ചി, സാവിത്രി ചേച്ചി, തങ്കമണി ടീച്ചർ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് കാർത്തിക് എന്ന് തന്നെയാണ്. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വന്നിട്ടുള്ളത് കാർത്തിക് ആണ് കേട്ടോ. അദ്ദേഹം പാടിയിട്ടുള്ള ഒരു പാട്ടാണ്, കാർത്തിക്കും കല്യാണി നായരും ചേർന്ന് പാടിയിട്ടുള്ള ഒരു പാട്ടാണ് മേക്കപ്പ് മാൻ എന്ന സിനിമയിലെ ഒരു പാട്ടാണ്. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് കടക്കാനായിട്ടുള്ള ഒരു സമയമായിട്ടുണ്ട്. ഈ വീക്കിലെ ആശ്രിയ പ്രീമിയർ ലീഗിന്റെ വിന്നറിനെ നമ്മളെല്ലാം ഈ ഡ്രോയിലൂടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ഭാഗ്യശാലി അനൗൺസ് ചെയ്യാനുള്ള സമയം കൂടി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആരെയും വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല. ഈ വീക്കിലെ ആശ്രിയ പ്രീമിയർ ലീഗ് വിന്നർ ഈസ് ലക്ഷ്മിയാണ്. ലക്ഷ്മി, കൺഗ്രാജുലേഷൻസ്. ലക്ഷ്മിയെ കാത്തിരിക്കുന്നത് നമ്മുടെ കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് നൽകുന്ന ഒരു തകർപ്പൻ സമ്മാനമാണ് കേട്ടോ. അപ്പം ഇത്തവണ വിന്നർ ആയില്ലല്ലോ എന്നോർത്ത് ആരും തന്നെ വിഷമിക്കേണ്ടതില്ല. നെക്സ്റ്റ് വീക്കിൽ നിങ്ങൾക്ക് ഗെയിമിൽ വീണ്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒന്നുകൂടിയാണ്. എന്തായാലും നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 53 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ ഇന്നത്തെ ആശ്രിയ പ്രീമിയർ ലീഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. സൊ കീപ് ഓൺ ലിസണിങ് ടു ആശ്രിയ FM 90 നാടിനൊപ്പം നാട്ടർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജനാമിക സൈനിങ് ഓഫ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി. ദ ടൈം ഈസ് 6 o'clock.

0: ഹായ് ഹലോ, വെരി ഗുഡ് ഈവനിംഗ് ആൻഡ് വെൽക്കം ടു ക്ലാബ് ബോർഡ് ഓൺ ആശ്രയ ഫ്രം 90 നാടിനൊപ്പം നാട്ടറക്കൊപ്പം ആൻഡ് വിത്ത് മീ ആർ ജെ അനുഷ. ഇന്നൊരു എവർഗ്രീൻ മൂവിയുടെ സ്റ്റോറിയുമായിട്ടാണ് ക്ലാബ് ബോർഡിൽ ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത് കേട്ടോ. ലാലേട്ടനെയും മമ്മൂക്കയെയും ജയറാമിനെയും സുരേഷ് ഗോപിയെയും ഒക്കെ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ നമ്മൾ എല്ലാവരും ഇന്നും ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടറാണ് കുഞ്ചാക്കോ ബോബൻ. അദ്ദേഹത്തിന്റെ എല്ലാ പഴയ പടങ്ങളും കണ്ടിരുന്നു പോകുമല്ലേ. അത്രത്തോളം മനോഹരമാണ് ആക്ടിംഗ് ആയാലും അഭിനയിക്കുന്ന പ്രണയരംഗങ്ങൾ എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു ചോക്ലേറ്റ് ഹീറോ ആയിട്ടാണ് പണ്ടുള്ളവരൊക്കെ കണക്കാക്കിയിരുന്നത്. പക്ഷെ അദ്ദേഹം വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങൾ ചെയ്ത് ആ ഒരു ചോക്ലേറ്റ് ഹീറോ എന്ന പേര് മാറ്റിയെടുത്തിരിക്കുകയാണ് ഇപ്പോൾ. അദ്ദേഹത്തിന്റെ പഴയകാല പടങ്ങളിൽ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെ ആയിരിക്കും കസ്തൂരിമാൻ. എ കെ ലോഹിതദാസ് രജനിയും സംവിധാനവും നിർവഹിച്ച 2003 റിലീസായ ഒരു റൊമാന്റിക് മൂവിയാണ് കസ്തൂരിമാൻ. മീരാ ജാസ്മിനും കുഞ്ചാക്കോ ബോബനും തകർത്ത് അഭിനയിച്ച ഒരു സിനിമ കൂടിയാണിത്.
1: എനിക്ക് സാറിന്റെ അനുഗ്രഹം വേണം.
2: അനുഗ്രഹിക്കാൻ ഞാൻ ആരാ? ദൈവം അതോ വല്ല സൈന്റോ?
1: മാതാപിതാ ഗുരു ദൈവം എന്നാണല്ലോ. സാറിന്റെ ഗുരുവാണ്.
2: ഗുരു?
1: സോറി, ടെൻഷൻ കൊണ്ട് ഐ ഫോർഗോട്ട് ടു ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഐ ആം സാജൻ ജോസഫ് ആലുക്ക.
3: സാജൻ ജോസഫ് ആലുക്ക? യെസ്
1: സർ.
3: കണ്ട പറയില്ല കേട്ടോ,
1: സാറിന്റെ കീഴിലാണ് എന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്.
3: കണ്ടു, പോസ്റ്റിംഗ് ഓർഡർ ഞാൻ കണ്ടു. നാളൊരു വേന്തരനാ.
1: എന്താ സർ?
3: ഒന്നുമില്ല, ഇത്ര ചെറുപ്പത്തിൽ IAS അടിച്ചെടുത്ത് കളഞ്ഞല്ലോ. എനിക്കാണെങ്കിൽ കഴിഞ്ഞ കൊല്ലം ഈ IAS എന്ന മൂന്ന് അക്ഷരം ചേർത്ത് കിട്ടിയത്. മിടുക്കൻ മിടുക്കൻ,
1: അതൊക്കെ ഒരു ഭാഗ്യ.
0: ബോക്സ് ഓഫീസിൽ വൻ വിജയം നേടിയ ഒരു ഫിലിം കൂടിയായിരുന്നു ഈ ഒരു സിനിമ. മാത്രമല്ല 2003 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ, അതായത് മികച്ച നടിക്കുള്ള അവാർഡ്, ഫിലിം ഫെയർ അവാർഡ് സൗത്ത് ഇന്ത്യയിൽ നിന്നും മീരാ ജാസ്മിൻ ഈ ഒരു സിനിമയിലൂടെ സ്വന്തമാക്കുകയുണ്ടായി. മാത്രമല്ല മികച്ച പിന്നണി ഗായികയ്ക്കുള്ള അവാർഡ് ഈ സിനിമയിലെ ഗാനങ്ങൾ ആലപിച്ചതിന് സുജാത മോഹനും സ്വന്തമാക്കി.
4: എന്തു ഭംഗി, നല്ല ഭംഗിയുണ്ടല്ലേ. സാജനെ പോലെ ഉണ്ട്.
1: ഈ ശലഭത്തിനെ പോലെ പ്രപഞ്ചത്തിലെ എല്ലാത്തിനും ഒരു ചെറിയ പുൽക്കൊടിക്ക് പോലും അതിന്റേതായ സൗന്ദര്യമുണ്ട്. നമ്മൾ ആരും അത് കാണാൻ മെനക്കെടാറില്ല.
4: പിന്നെന്താ ഞങ്ങളുടെ സൗന്ദര്യം ഒന്നും കാണാൻ
2: മെനക്കെടാത്ത?
5: ഞാനും

0: നമുക്ക് സിനിമയിലേക്ക് വരാം. സാജൻ ജോസഫ് ആലുക്ക എന്ന വളരെ പണക്കാരനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ കുഞ്ചാക്കോ ബോബൻ ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. ആദ്യമൊക്കെ നമ്മൾ വിചാരിക്കും അദ്ദേഹം ഭയങ്കര പണക്കാരനായിട്ടുള്ള ഒരു ആളാണെന്ന്. അതേസമയം പ്രിയംവതയായിട്ട് വേഷമിട്ടിരിക്കുന്നത് മീര ജാസ്മിനാണ്. പ്രിയംവതയും അത്യാവശ്യം അഹങ്കാരിയും ബുദ്ധിമതിയും മറ്റുള്ളവരോട് തുറന്ന് സംസാരിക്കുന്ന ഒരു പെൺകുട്ടിയുമാണ്. മൊത്തത്തിലൊരു അപ്പിയറൻസ് നോക്കുകയാണെങ്കിൽ പ്രിയംവതയും ഒരു വലിയ പണമുള്ള വീട്ടിൽ നിന്നും വരുന്നതാന്നേ നമുക്ക് തോന്നത്തുള്ളൂ. ഇവരുടെ രണ്ടുപേരുടെയും കഥയാണ് കസ്തൂരിമാർ എന്ന സിനിമ പറയുന്നത്.
1: ഇതൊക്കെ ഒരു നേരം പോക്കായിട്ട്
2: എടുക്കണ്ടേ
1: ആലുക്കാസേ, നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. അല്ലെങ്കിൽ തന്നെ ആ പ്രിൻസിപ്പലിനെ എന്നെ കണ്ട ചെകുത്താൻ കുരിശ് കണ്ട പോലെ. ടേക്ക് ഇറ്റ് ഈസി.
0: ആക്ച്വലി സാജൻ ജോസഫ് ആലൂക്ക പഠനത്തിൽ മികച്ച ഒരു വ്യക്തിയാണ്. മാത്രമല്ല അധികം സംസാരിക്കാത്ത ഒരു ചെറുപ്പക്കാരൻ കൂടിയാണ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ പ്രിയംവത. പ്രിയംവതയുടെ ഫ്രണ്ടായ മൃദുലയ്ക്ക് സാജൻ ജോസഫ് ആലൂക്കയോട് ഒരു ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ട്. പുള്ളിക്കാരിക്ക് അതെങ്ങനെയെങ്കിലും ഓപ്പൺ ആയിട്ട് പറയണം. പറഞ്ഞു കഴിഞ്ഞാൽ സാജൻ അത് നിരസിക്കുമോ എന്നുള്ള ഒരു പേടിയും ടെൻഷനും ഒക്കെ ഉണ്ട്. കാരണം നമ്മുടെ മൃദുല അത്യാവശ്യം നല്ലൊരു പണക്കാരനായിട്ടുള്ള വ്യക്തിയുടെ മകള് കൂടിയാണ്. അതുകൊണ്ട് തന്നെ സാജൻ ജോസഫ് ആലൂക്ക എന്ന വ്യക്തി തന്റെ സ്റ്റാറ്റസിന് എന്തുകൊണ്ടും യോജിച്ചവനാണ് എന്ന് മനസ്സിലാക്കിയാണ് പ്രിയംവത സാജനോട് തന്റെ ഇഷ്ടം തുറന്നു പറയാനായിട്ട് ശ്രമിക്കുന്നത്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്ട്.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നോക്ക് നോക്ക്, ജോയ് അലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
2: ശരിക്കും
3: ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
1: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില
4: നേടാം.
5: മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. Lotus Road Private Bus Stand in Samibam, Pulaman, Kottarakara.
6: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October
7: 2026. Desh ke har gareeb, har vyakti tak poshan pahunchana bhi सरकार की प्राथमिकता है.
6: कनेक्ट विद योर नियरेस्ट आंगनबाड़ी टुडे, बिकॉज हमारी आंगनबाड़ी है हमारी जिम्मेदारी.
8: ഇഷ്ടം സാജനോട് തുറന്നു പറയുമ്പോൾ സ്നേഹപൂർവ്വമാണെങ്കിലും വളരെ മര്യാദയോട് കൂടി തന്നെ സാജൻ അത് നിരസിക്കുന്നുണ്ട്. തനിക്ക് പഠനത്തിലാണ് താല്പര്യമെന്നും എടുത്തു പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ മൃദുലയ്ക്ക് ഇതങ്ങോട്ട് അത്ര കണ്ട് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രിയമ്പതയുമായിട്ട് ചേർന്ന് സാജന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അന്വേഷിക്കാനായിട്ട് രണ്ടുപേരും പ്ലാൻ ചെയ്യുകയാണ്. അങ്ങനെ അന്വേഷിച്ചു പോകുമ്പോഴാണ്, പണ്ടൊരു കാലത്ത് സാജന്റെ ഫാമിലി ഭയങ്കര പണക്കാരായിരുന്നു. പക്ഷേ പിന്നീട് എപ്പോഴൊക്കെയോ നഷ്ടം വന്ന് ബിസിനസ്സിൽ മൊത്തത്തിൽ തകർന്നടിഞ്ഞ് ഇപ്പോൾ പാപ്പരായിട്ടിരിക്കുകയാണെന്ന് അവർ മനസ്സിലാക്കുന്നത്. പേരിൽ മാത്രമേ ആ ഒരു ഗാംഭീര്യമൊക്കെ ഉള്ളൂ, ശരിക്കും പാപ്പരാസികളാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ പ്രിയംവദയും മൃദുലയും നമ്മുടെ സാജൻ ജോസഫ് ആലോക്കെ നല്ല രീതിയിൽ തന്നെ കളിയാക്കാനായിട്ട്
9: ശ്രമിക്കുന്നുണ്ട്. അത് ഇന്നലത്തെ സാജൻ ജോസഫ് ആലുക്കായ്ക്ക് ഇതെങ്കിലും ഒന്നും ഉണ്ടായാൽ മതി. ഇപ്പോ ഇനി എന്താ അറിയണ്ടേ? ഇനി എന്താ അറിയണ്ടേ?
10: നീ വിഷമിക്കണ്ട, ഇതിന് നമ്മൾ പകരം വീട്ടിയില്ലെങ്കിൽ ഈ ഷീല പോൾ ഡോക്ടർ പോളിന്റെ മകളല്ല, അവൻ നിന്റെ കവളെ തടിച്ചല്ലേ ഉള്ളൂ. അവന്റെ പല്ല് നമ്മൾ അടിച്ചു തെറിപ്പിക്കും. പോരെ, നിനക്ക് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം.
11: ആരേ?
10: ഒരു സന്തോഷ്, കഴിഞ്ഞ വർഷത്തെ ജനറൽ സെക്രട്ടറിയാ. ഒരലമ്പ് കക്ഷി ചെലവെയ്താ മതി, രണ്ടടി നമുക്ക് കൊടുപ്പിക്കാം.
8: എന്നാൽ കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളും അതിരവിടുമ്പോൾ നമ്മുടെ സാജൻ ജോസഫ് പൊട്ടിത്തെറിക്കുകയാണ്. അത് മാത്രമല്ല, തന്റെ അവസ്ഥ അവരോട് തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട് ആ ദേഷ്യത്തിനിടയിൽ തന്നെ. എന്നാൽ ഇത് കേൾക്കുന്ന മൃദുലയ്ക്ക് പുച്ഛമാണ് സാജൻ ജോസഫ് ആലോക്കിയോട് തോന്നുന്നത്. എന്നാൽ പ്രിയംവദയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പ്രിയംവദയ്ക്ക് പതിയെ പതിയെ ഒരു സഹതാപമൊക്കെ നമ്മുടെ സാജനോട് തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഒരിക്കൽ കോളേജിലേക്ക് പണി കൊടുക്കാനായിട്ട് ഇവര് സാജൻ ജോസഫിനെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. പക്ഷേ അവിടെ ഞെട്ടിച്ചുകൊണ്ട്, എല്ലാരെയും ഞെട്ടിച്ചുകൊണ്ട് ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനമാണ് നമ്മുടെ സാജൻ നടത്തുന്നത്. വയലിൻ വായിക്കുന്നു, പാട്ടുപാടുന്നു, ഡാൻസ് ചെയ്യുന്നു. ആക്ച്വലി സാജൻ ഇത്രത്തോളം കഴിവുള്ളവനാണെന്ന് മനസ്സിലാക്കിയ നമ്മുടെ പ്രിയംവദ ആ ഒരു മൊമെന്റിൽ സാജനോട് ശരിക്കും ഇഷ്ടം തോന്നി തുടങ്ങുകയാണ്.
9: കുട്ടിയാണോ എന്റെ ഫീസ് അടച്ചത്? ചോദിച്ചു കേട്ടില്ലേ?
11: അതെ.
9: എന്റെ ഫീസ് അടക്കാൻ കുട്ടിയാരാ?
11: ഇന്ന് അടക്കാൻ പറ്റിയില്ലെങ്കിൽ
9: അടക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ, ഞാൻ പരീക്ഷ എഴുതില്ല, അത്രേ ഉള്ളൂ. പക്ഷെ അതിന് ആരുടെ ഔദാര്യം എനിക്ക് ആവശ്യമില്ല. ഞാൻ പല പ്രശ്നങ്ങളും ഉള്ളവനാ, പക്ഷെ മേലാൽ ഇവക സെന്റിമെന്റ്സ് എന്നോട് വേണ്ട.
8: സാജനെ ഇറിറ്റേറ്റ് ചെയ്യാനൊക്കെ നമ്മുടെ പ്രിയംവദ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ. അതൊരു സ്നേഹ കൂടുതൽ ഉള്ളത് കൊണ്ടാണെന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. സാജന് ഇത് ഭയങ്കരമായിട്ടും ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നു. എന്നാലും എപ്പോഴൊക്കെയോ സാജനും പതിയെ പതിയെ പ്രിയംവദയെ ഇഷ്ടപ്പെട്ടു തുടങ്ങുകയാണ്. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം രാവിലെ തന്നെ പണത്തിന് ആവശ്യം വന്നപ്പോൾ സാജന്റെ അപ്പച്ചൻ എവിടെയോ ചെന്ന് കുറച്ച് പണം കടം വാങ്ങിച്ചുകൊണ്ട് വരാനായിട്ട് പറയുകയാണ്. അങ്ങനെ ഒരു പണക്കാരന്റെ വീട്ടിൽ രാവിലെ നമ്മുടെ സാജൻ പണം കടം ചോദിക്കാൻ എത്തിച്ചേരുകയാണ്. അവിടെ ശരിക്കും വന്നാൽ ഒരു ട്വിസ്റ്റ് നടക്കുകയാണ്. നമ്മുടെ സാജനെ ഞെട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അതായത് അവിടെ വെച്ച് സാജൻ മനസ്സിലാക്കുകയാണ്, പ്രിയംവദ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് പോലെ അത്രത്തോളം പണമുള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വരുന്നതല്ല. ആ ഒരു വീട്ടിലെ തന്നെ വേലക്കാരിയായിട്ടാണ് അവൾ നിൽക്കുന്നത്. അതായത് സാജൻ പണം വാങ്ങിക്കാൻ വന്ന വീട്ടിലെ വേലക്കാരിയാണ് നമ്മുടെ പ്രിയംവദ.
9: അത് സഖാവിന്റെ വീടാണോ അതോ വല്ല റിലേറ്റീവ്സിന്റെയോ മറ്റോ?
2: രണ്ടുമല്ല, ഞാൻ അവിടുത്തെ ജോലിക്കാരിയാ, പാർട്ട് ടൈം സെർവന്റ്. എന്താ
9: സഖാവ് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാനത് ആരോടും പറയില്ല.
2: അത് ഇത്ര വലിയ സീക്രട്ട് ആക്കേണ്ട കാര്യം ഇല്ല. അത് ഈ കോളേജിലെ പലർക്കും അറിയാം, ഷീലയ്ക്ക് അറിയാം, പോളച്ചിനറിയാം, അങ്ങനെ പലർക്കും അറിയാം.
9: പക്ഷെ ഞാനിത് തീരെ പ്രതീക്ഷിച്ചില്ല.
2: ഒരു വീട്ടിലെ അല്ല, അഞ്ച് വീട്ടിലെ പാർട്ട് ടൈം ഡൊമസ്റ്റിക് ഹെൽപ്പ് ഞാനാണ്. മാസം 5000 മണിസ് ഉണ്ടാക്കണ്ടേ അറിയോ?
8: അങ്ങനെ കൂടുതൽ അന്വേഷിച്ചു വരുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഏകദേശം 5-6 വീടുകളിൽ വേലക്കാരിയായിട്ട് ജോലി ചെയ്താണ് പ്രിയപദ പഠനത്തിലുള്ള വക കണ്ടെത്തുന്നതെന്ന്. മാത്രമല്ല ഓരോ വീട്ടിൽ നിന്നും ഫുഡും ഡ്രസ്സും ഒക്കെ അവർ കൊടുക്കാറുണ്ട്.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.

0: ബ്രിക്സ് ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി പ്രധാനമന്ത്രി. ഇറാൻ പ്രസിഡന്റുമായും യു എൻ സെക്രട്ടറി ജനറലുമായുമുള്ള കൂടിക്കാഴ്ച അല്പസമയത്തിനകം. രാജ്യത്ത് ആദ്യമായി വയോജന സൌഹൃദ ഓഫീസ് സർട്ടിഫിക്കേഷൻ സംവിധാനം നടപ്പാക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജ ഉൽപ്പാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി നിയന്ത്രണത്തിന് ഇന്നും സാധ്യതയെന്ന് കെഎസ്ഇബി. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഇന്ന് യോഗം ചേർന്നു. ജൂനിയർ ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യ. വാർത്തകൾ വിശദമായി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ, യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. ഫലപ്രദമായ ചർച്ചകൾക്ക് ഉച്ചകോടി വേദിയാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആത്മവിശ്വാസം പങ്കുവച്ചു. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഇന്ത്യയ്ക്ക് പുറമെ ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, യുഎഇ എന്നീ 11 രാജ്യങ്ങളാണ് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. രാജ്യതലസ്ഥാനത്ത് കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇതോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ബ്രിക്സ് ബിസിനസ് ഫോറത്തിന്റെ ലീഡേഴ്സ് സെഷൻ ഭാരത് മണ്ഡപത്തിൽ പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ തുടങ്ങിയവർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. നൂതന ആശയങ്ങളുടെ ആഗോള കേന്ദ്രങ്ങളായി ബ്രിക്സ് രാജ്യങ്ങൾ മാറുന്നതായി ശ്രീ മോദി ലീഡേഴ്സ് സെഷനിൽ പറഞ്ഞു. ആഗോള അനിശ്ചിതാവസ്ഥകൾക്കിടയിലും ഇന്ത്യ വളർച്ചയുടെയും സുസ്ഥിരതയുടെയും കേന്ദ്രമായി തുടരുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: ബ്രിക്സ് ദേശ് ഗ്ലോബൽ ഇനോവേഷൻ ഓർ സൊല്യൂഷൻസ് കെ ലിയേ മഹത്വപൂർണ സെന്റർസ് ബി ബൻ രഹേ ഗ്രാസ് റൂട്ട് സേ ലേക്കർ ഫ്രണ്ടിയർ ടെക്നോളജീസ് തക് ഹമാരെ ദേശോ മേ ഇനോവേഷൻ കീ നയി സംഭാവനയെ ആകാർ ലേ രഹീ ബ്രിക്സ് കീ ബഡ്തി സ്കേൽ സ്പീഡ് ഓർ ഓപ്റ്റിമിസം ഹമാരെ ബീച്ച് സാഫ് ദിഖായി ദേ രഹീ ഹേ.
0: ബ്രിക്സ് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രീയ, സാമ്പത്തിക, പ്രതിരോധ മേഖലകളിലെയും ഊർജ്ജ ബഹിരാകാശ രംഗങ്ങളിലെയും സഹകരണത്തിന്റെ പുരോഗതി ഇരുവരും വിലയിരുത്തി. പശ്ചിമേഷ്യയിലെയും കരിങ്കടൽ മേഖലയിലെയും സംഘർഷം ഉൾപ്പെടെ സുപ്രധാന വിഷയങ്ങളിൽ ഇരു നേതാക്കളും കാഴ്ചപ്പാടുകൾ പങ്കുവച്ചു. ചർച്ചകളും നയതന്ത്രവുമാണ് സംഘർഷങ്ങൾ പരിഹരിക്കാനുള്ള ഏക മാർഗമെന്ന് പറഞ്ഞ ശ്രീ മോദി സമാധാന ശ്രമങ്ങൾക്കുള്ള ഇന്ത്യൻ പിന്തുണ ആവർത്തിച്ചു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനുമായും യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസുമായും പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളെ വയോജന സൌഹൃദമാക്കുന്നതിനുള്ള നൂതന പദ്ധതിക്ക് തുടക്കം കുറിക്കാനൊരുങ്ങി വയോജന ക്ഷേമ വകുപ്പ്. രാജ്യത്ത് ആദ്യമായാണ് വയോജന സൌഹൃദ ഓഫീസ് സർട്ടിഫിക്കേഷൻ സംവിധാനം നടപ്പാക്കുന്നത്. വില്ലേജ്, താലൂക്ക് ഓഫീസുകൾ, ആശുപത്രികൾ, ബാങ്കുകൾ, ഗതാഗത കൌണ്ടറുകൾ എന്നിവിടങ്ങളിൽ സർട്ടിഫിക്കേഷൻ നടപ്പാക്കും. പൊതുമാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ നടത്തി ഗോൾഡ്, സിൽവർ, ബ്രോൺസ് സർട്ടിഫിക്കറ്റുകളാണ് നൽകുന്നത്. പടികളില്ലാത്ത പ്രവേശനം, താഴത്തെ നിലയിലെ ശൌചാലയം, മുതിർന്ന പൌരന്മാർക്കായി മുൻഗണന ക്യൂ എന്നിവ നിർബന്ധമായും പാലിക്കേണ്ട മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടുന്നു. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾ വേഗത്തിലാക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തീർത്ഥാടനത്തിന് മുന്നോടിയായി തിരുവനന്തപുരത്ത് ഇന്ന് അവലോകന യോഗം ചേർന്നു. വിശദാംശങ്ങളിലേക്ക്.
2: ഭക്തർക്ക് ആവശ്യമായ സൌകര്യങ്ങളും സുരക്ഷയും ഒരുക്കുന്നതിൽ ഒരു വീഴ്ചയും വരുത്തരുതെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചു. സന്നിധാനത്ത് എല്ലാ വകുപ്പുകളുടെയും സംയുക്ത കൺട്രോൾ റൂം സ്ഥാപിക്കണം. പമ്പ, ശബരിമല ഇടത്താവളങ്ങൾ എന്നിവിടങ്ങളിൽ ശുചീകരണ യജ്ഞം നടത്തേണ്ടതാണ്. പ്രസാദ വിതരണത്തിന് ആവശ്യമായ സാധന സാമഗ്രികളുടെ ലഭ്യതയും ഉറപ്പുവരുത്തണം. ഭക്തർക്ക് അപകടമുണ്ടാക്കുന്ന രീതിയിൽ ബാരിക്കേഡുകൾ സ്ഥാപിക്കരുതെന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ദേവസ്വം മന്ത്രി കെ മുരളീധരൻ, മന്ത്രിമാരായ കെ എം ഷാജി, പി കെ ബഷീർ, സി പി ജോൺ, ചീഫ് സെക്രട്ടറി ഡി ജി പി, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പ്രതിദിനം 3.25 ലക്ഷം നിർമ്മാണ ശേഷിയോടെ അരവണ പ്ലാന്റിന്റെ ശേഷി വർദ്ധിപ്പിച്ചതായി ദേവസ്വം ബോർഡ് യോഗത്തിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വൈദ്യുതി ലഭ്യത കുറയുകയും ആവശ്യകത വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജോൽപാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റവും വ്യാപകമാക്കാൻ ഒരുങ്ങുന്നതായി മന്ത്രി സണ്ണി ജോസഫ്. മുൻകാലങ്ങളിൽ രാത്രി 7 മുതൽ 10 മണിവരെയായിരുന്ന പീക്ക് അവറുകൾ ഇപ്പോൾ രാത്രി 11 മണിക്ക് ശേഷവും തുടരുകയാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നും ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയുണ്ടെന്ന് KSEB അറിയിച്ചു. രാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. വൈദ്യുതി പ്രതിസന്ധി തരണം ചെയ്യുന്നതിൽ സർക്കാർ വൻ പരാജയമെന്ന് മുൻ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. 6080 മെഗാവാട്ട് വരെ ഉപഭോഗം കൂടിയിട്ടും LDF സർക്കാരിന്റെ കാലത്ത് പ്രതിസന്ധി ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി കിട്ടുമായിരുന്ന കരാർ LDF സർക്കാർ റദ്ദാക്കിയതാണ് വൈദ്യുതി പ്രതിസന്ധിക്കിടയാക്കിയതെന്ന ആരോപണം ശരിയല്ലെന്നും കരാർ റദ്ദ് ചെയ്തത് റെഗുലേറ്ററി കമ്മീഷനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കണ്ണൂർ ജില്ലാ അത്ലറ്റിക്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തലശ്ശേരിയിൽ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ക്ലബ്ബുകൾ എന്നിവയെ പ്രതിനിധീകരിച്ചുള്ള കായിക താരങ്ങളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ രാവിലെ പുരുഷന്മാരുടെ 5000 മീറ്റർ ഓട്ടമത്സരത്തോടെയാണ് ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ചത്. ലോങ് ജംപ്, ഹൈജമ്പ്, ഷോർട്ട്പുട്ട്, ഡിസ്കസ് ത്രോ, ജാവലിൻ ത്രോ, 200 മീറ്റർ ഹീൽസ്, ഹാമർ ത്രോ എന്നീ മത്സരങ്ങളും ഇന്ന് നടന്നുവരികയാണ്. പുരുഷ വനിതാ വിഭാഗങ്ങളിൽ 5 കാറ്റഗറികളിലായി 600 കായിക താരങ്ങളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. ഞായറാഴ്ചയാണ് സമാപനം.
0: സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് 6ാം സീസണ് ഈ മാസം 19 ആലപ്പുഴ കരുവാറ്റയിൽ തുടക്കമാകും. ഫൈനലടക്കം ആകെ 11 മത്സരങ്ങളുള്ള CBL നവംബർ 21 കൊല്ലത്ത് നടക്കുന്ന പ്രസിഡന്റ് ട്രോഫിയോടെ സമാപനമാകും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കേണ്ടതാണ്. ജൂനിയർ ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി ഫൈനലിൽ കടന്ന ഇന്ത്യ. ഇന്ന് നടന്ന ആദ്യ സെമിയിൽ മലേഷ്യയെ 3-1 ഇന്ത്യ പരാജയപ്പെടുത്തി. വനിതാ ഹോക്കി സെമിയിൽ ഇന്ത്യ നാളെ ദക്ഷിണ കൊറിയയെ നേരിടും. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് 2ാം സെമിയിൽ ഇന്ന് പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. രാത്രി 8 മത്സരം. ആദ്യ സെമിയിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ കടന്നു. മറ്റന്നാളാണ് ഫൈനൽ മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 121 പോയിന്റ് നഷ്ടത്തിലും നിഫ്റ്റി 80 പോയിന്റ് നഷ്ടത്തിലും വ്യാപാരം അവസാനിപ്പിച്ചു. രാവിലെ കുറഞ്ഞ സ്വർണ്ണവില ഉച്ചയ്ക്ക് ശേഷം വീണ്ടും കൂടി. ഇന്നലത്തേതിൽ നിന്നും പവന് 800 രൂപ കുറഞ്ഞ് 113,240 രൂപയും ഗ്രാമിന് 14,155 രൂപയുമാണ് നിലവിൽ വില. സംസ്ഥാനത്തെ 3 സർക്കാർ ആയുർവേദ കോളേജുകളിലെ BAMS പ്രവേശനത്തിനുള്ള അഖിലേന്ത്യാ ക്വാട്ട സീറ്റുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ. കഴിഞ്ഞ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ തിരുവനന്തപുരം സർക്കാർ ആയുർവേദ കോളേജിൽ 1 സീറ്റിന്റെ കുറവാണുള്ളതെന്നും ഇത് പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കം. ബ്രിക്സ് ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി പ്രധാനമന്ത്രി. ഇറാൻ പ്രസിഡന്റുമായും UN സെക്രട്ടറി ജനറലുമായുമുള്ള കൂടിക്കാഴ്ച അല്പസമയത്തിനകം. രാജ്യത്ത് ആദ്യമായി വയോജന സൌഹൃദ ഓഫീസ് സർട്ടിഫിക്കേഷൻ സംവിധാനം നടപ്പാക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജ ഉൽപാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി നിയന്ത്രണത്തിന് ഇന്നും സാധ്യതയെന്ന് KSEB. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഇന്ന് യോഗം ചേർന്നു. ജൂനിയർ ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
5: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: بردی.
1: അങ്ങനെ ഈ അഞ്ചാറും വീട്ടിൽ നിന്നും കിട്ടുന്ന കറികളും ഡ്രസ്സും ഒക്കെ ആയിട്ട് കോളേജിൽ വരുന്നത് കൊണ്ട് തന്നെ എല്ലാവരുടെയും വിചാരം നമ്മുടെ പ്രിയംവദ ഒരു പണച്ചാക്ക് തന്നെയാണെന്നാണ്. അങ്ങനെ ആ ഒരു തെറ്റിദ്ധാരണ സാജന് മാറുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയംവദയെ കൂടുതൽ ഇഷ്ടപ്പെടാനായിട്ട് നമ്മുടെ സാജൻ തുടങ്ങുകയാണ്. പതിയെ പതിയെ ഇവര് രണ്ടുപേരും പ്രണയത്തിലാവുകയും ചെയ്യുന്നുണ്ട്.
2: താൻ അടുത്തുണ്ടാവുമ്പോ എന്തോ ഒരു സുഖമുണ്ട്. ഒരു നല്ല കൂട്ട് കിട്ടിയ പോലെ എനിക്ക് ഇഷ്ടാ തന്നെ. ഇഷ്ടം ഭയങ്കര ഇഷ്ടം. തന്റെ എല്ലാ സങ്കടങ്ങളോടക്കം ഞാൻ എടുത്തോട്ടെ. കരിയ
1: ഇവിടെ ഒരു വില്ലൻ കഥാപാത്രം എൻട്രി ആവുകയാണ്. നമ്മുടെ പ്രിയംവദയുടെ ചേച്ചിയുടെ ഹസ്ബൻഡ്. ചേച്ചിയുടെ ഹസ്ബൻഡ് ആയിട്ട് വേഷമിട്ടിരിക്കുന്നത് ഷമ്മി തിലകനാണ്. അദ്ദേഹത്തിന്റെ ക്യാരക്ടർ നെയിം രാജേന്ദ്രൻ എന്നാണ്. അദ്ദേഹം ഒരു പോലീസ് ഇൻസ്പെക്ടർ ആണ് കേട്ടോ. ചേച്ചിയെ വിവാഹം കഴിച്ച് ഒരു മകളുമുണ്ട്. എന്നാലും പ്രിയംവദയെ കല്യാണം കഴിക്കണം എന്നാണ് അയാളുടെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ സാജനുമായിട്ടുള്ള ഈ ഒരു ബന്ധം അറിയുമ്പോൾ തന്നെ നമ്മുടെ രാജേന്ദ്രൻ പല പണികൾ നോക്കി അവരെ തമ്മിൽ അകറ്റാനായിട്ട് നോക്കുന്നുണ്ട്. മാത്രമല്ല ദിവസവും വീട്ടിൽ വന്ന് അമ്മയെയും ചേച്ചിയെയും ഒക്കെ ഉപദ്രവിക്കുകയും ചീത്തകൾ വിളിക്കുകയും ഒരു സ്ഥിരം പരിപാടിയായിരുന്നു രാജേന്ദ്രന്റേത്.
3: അതുകൊണ്ട് ഇനി ഇത്തിരി മര്യാദ പാലിക്കുന്നത് നല്ലതാ.
4: അല്ലെങ്കിൽ
3: തടികടാവോ അത്ര തന്നെ.
4: ഇത്തിരി പോന്ന നീയോ?
3: ഓ, ഇത് മതി. ഈ സൈസിനൊക്കെ ഞാൻ ധാരാളം മതി. സംശയമുണ്ടോ? വേണമെങ്കിൽ ഒന്ന് പരിശോക്കാം.
4: അനിയ, അനീനെ കണ്ട നല്ല കുടുംബത്തിലേ തോന്നും. മാനം മര്യാദക്ക് നല്ല കുടുംബത്തിൽ നിന്ന് നല്ല സ്ത്രീധനമൊക്കെ വാങ്ങി നല്ല കിള്ളി പോലത്തെ പെൺകൊച്ചിനെ കിട്ടുക. ഈ കൊച്ചിനെ ഈ പാവം വല്ലാണ്ട് മോഹിച്ചുപോയി. അതങ്ങ് വിട്ടേക്ക്. തടിക്കും ഭാവിക്കും അത് നല്ലതാ. അല്ലെങ്കിൽ
1: ഒരു പോലീസുകാരനായതുകൊണ്ട് തന്നെ ആർക്കും അയാളോട് ധൈര്യബോധം ഒന്നും ചോദിക്കാനും സാധിക്കില്ലായിരുന്നു. സിനിമയുടെ ക്ലൈമാക്സ് രംഗം കാണിക്കുന്നത് IAS ഓഫീസർ ആകാനായിട്ട് സാജൻ ജോസഫ് ആലൂക്ക എക്സാം എഴുതാൻ പോകുന്നതാണ്. അതിനുള്ള പണം സംഘടിപ്പിച്ചു കൊടുക്കുന്നത് നമ്മുടെ പ്രിയംവദയാണ് കേട്ടോ. ഒരുപാട് വീടുകളിൽ ജോലിക്ക് നിന്ന് സമ്പാദിച്ചെടുത്ത പണമാണ് അവൾ സാജന് വേണ്ടിയിട്ട് കൊടുത്തു വിടുന്നത്. അങ്ങനെ ഒരു IAS കാലനായിട്ട് നമ്മുടെ സാജൻ തിരിച്ചു വരികയാണ്. അങ്ങനെ ഇരിക്കെ വിവാഹം ഏകദേശം ഉറപ്പിക്കാനായിട്ടിരിക്കുമ്പോഴാണ് രാജേന്ദ്രൻ വീണ്ടും അത് മുടക്കാനായിട്ട് വരുന്നത്. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ പ്രിയംവദയെ വിളിച്ചിറക്കാനായിട്ട് സാജൻ വരികയാണ് വീട്ടിലേക്ക്. എന്നാൽ ഇതെങ്ങനെയൊക്കെയോ മനസ്സിലാക്കിയ രാജേന്ദ്രൻ അങ്ങോട്ടേക്ക് വരികയും അവിടെ വെച്ച് നല്ല രീതിയിൽ തന്നെ ഒരു ഫൈറ്റ് നടക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു ഫൈറ്റിൽ പ്രിയംവദ ദേഷ്യമടക്കാൻ വയ്യാതെ രാജേന്ദ്രനെ കൊല്ലുകയാണ്.
2: പ്രിയ, എന്നെ കൊണ്ടുപോകാൻ ഞാൻ വന്നു.

ചോദ്യം ചെയ്ത പ്രിയമ്പതിയെ പോലീസുകാർ ജയിലിലടക്കുകയാണ്. അങ്ങനെ നീണ്ട 9 വർഷത്തെ ഇടവേളകൾക്ക് ശേഷം ജയിൽ മോചിതയായിട്ട് പ്രിയമ്പത വരികയും സാജൻ അവളെ സ്വീകരിക്കാൻ നിൽക്കുകയും ചെയ്യുന്നതോടു കൂടിയിട്ടാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. എ കെ ലോഹിതദാസിന്റെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒരു മൂവി തന്നെയാണ് കസ്തൂരിമാൻ. സമയം പോകുന്നതറിയാതെ കണ്ടിരിക്കാൻ സാധിക്കുന്ന, നമ്മളെയൊക്കെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ് കസ്തൂരിമാൻ. അപ്പോ എന്തായാലും ഇന്നത്തെ ക്ലാബ് ബോർഡിൽ നിന്നും എനിക്ക് ഭയപ്പറഞ്ഞു പോകാൻ സമയമായിട്ടുണ്ട്. ഇനിയും നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ഓൺ ദ വേ ആണ്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രേ ഐ എഫ് 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഓഫ്.

0: Take a break.
1: Good evening. Welcome to Take a Break with me, RJ അനാമിക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 ആയിട്ടുണ്ട്. ഈ വീക്കിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദിവസമാണല്ലേ ഇന്ന്, ബിക്കോസ് ഇന്ന് ഫ്രൈഡേ ആണ്. തിങ്കളാഴ്ച മുതൽ തുടങ്ങിയിട്ടുള്ള തിരക്കുകൾക്കൊക്കെ ഒരു ചെറിയ പോസ് കൊടുത്ത് വീക്കെൻഡ് മൂഡിലേക്ക് നമ്മൾ മാറുന്നൊരു സമയമാണല്ലേ. അപ്പോൾ ഈ കിഡിലൻ ഫ്രൈഡേ വൈബിൽ കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാനായിട്ട് നിങ്ങളോടൊപ്പം ഇനി കൃത്യം 9 വരെ ഞാൻ ഈ ഒരു ഷോയിൽ ഉണ്ടാകും. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഉള്ളിൽ പെട്ടെന്നൊരു ക്യൂരിയോസിറ്റി തോന്നുന്ന വളരെ ഇൻട്രസ്റ്റിംഗും അതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ടേക്ക് എ ബ്രേക്കിലൂടെ ഞാൻ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജോലികൾക്കും യാത്രകൾക്കും ഇടയിൽ നിന്ന് ചെറിയൊരു ബ്രേക്ക് എടുത്ത് പുതിയ കുറച്ച് കാര്യങ്ങൾ കേൾക്കാനായിട്ടും അറിയാനായിട്ടും റെഡിയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ വിശേഷത്തിലേക്ക് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് കടക്കാം. നമ്മളൊക്കെ പകലും മുഴുവൻ ഭയങ്കര ബിസി ആയിട്ട് ഒരുപാട് യാത്രയൊക്കെ ചെയ്തിട്ട് ആകെ ക്ഷീണിച്ച് വീട്ടിലെത്തി രാത്രി എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണല്ലോ. അങ്ങനെ നല്ല ക്ഷീണത്തിൽ വന്ന് കിടന്ന കണ്ണുകളൊക്കെ അടച്ചു മെല്ലെ ആ ഒരു ഉറക്കത്തിന്റെ ലോകത്തേക്ക് പോകാനായിട്ട് തുടങ്ങുന്ന ഒരു സമയം. എല്ലാം മറന്ന് നല്ലൊരു സ്വപ്നത്തിലേക്ക് കടക്കാനായിട്ട് തുടങ്ങുമ്പോഴായിരിക്കും പെട്ടെന്ന് നമ്മളൊരു പടി തെറ്റി താഴേക്ക് വീഴുന്നത് പോലെയോ അല്ലെങ്കിൽ വലിയൊരു കൊക്കയിലേക്ക് സ്ലിപ്പായിട്ട് പോകുന്നത് പോലെയോ നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ ബോഡി ആകെ ഒന്ന് ഞെട്ടിത്തെറിക്കും, ഹാർട്ട് ബീറ്റ് പെട്ടെന്ന് കൂടും. എന്താണ് സംഭവിച്ചത് എന്നറിയാതെ നമ്മൾ പെട്ടെന്ന് കണ്ണു തുറക്കും. കണ്ണു തുറക്കുമ്പോൾ നമ്മൾ നമ്മുടെ റൂമിലെ കട്ടിലിൽ തന്നെ വളരെ സേഫ് ആയിട്ട് കിടക്കുകയായിരിക്കും. അപ്പൊ നമ്മൾ ചിന്തിക്കും, ദൈവമേ ഞാനിപ്പോ എവിടെ നിന്നാണ് താഴേക്ക് വീണത് എന്നുള്ളത്. ഇതുപോലൊരു എക്സ്പീരിയൻസ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഉണ്ടാകാത്തവരായിട്ട് നമ്മളിൽ ആരും തന്നെ ഇല്ല അല്ലെ. പലപ്പോഴും നമ്മൾ ഇത് ആരോടും പറയാറില്ല, ബിക്കോസ് ഇതെനിക്ക് മാത്രമാണോ സംഭവിക്കുന്നത് എന്നൊരു സംശയം നമ്മുടെ ഉള്ളിൽ കാണും. എന്നാൽ പേടിക്കേണ്ട, ഇത് ലോകത്തുള്ള മിക്കവർക്കും എല്ലാവർക്കും സംഭവിക്കുന്ന വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനെ സയൻസിൽ നമ്മൾ ഹൈപ്നിക് ജെർക്ക് എന്നാണ് പറയുന്നത് കേട്ടോ. നമ്മൾ ഉറങ്ങാനായിട്ട് കിടക്കുമ്പോൾ നമ്മുടെ ബ്രെയിനും ബോഡിയും തമ്മിൽ നടക്കുന്ന ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ് സത്യത്തിൽ ഈ ഒരു ഞെട്ടലിന് കാരണം. നമ്മൾ കണ്ണടച്ച് ഉറക്കത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ ബോഡിയിലെ മസിൽസ് എല്ലാം പതുക്കെ റിലാക്സ് ചെയ്യാനായിട്ട് തുടങ്ങും. പക്ഷെ നമ്മുടെ ബ്രെയിൻ അപ്പോഴും കംപ്ലീറ്റ് ആയിട്ടും ഉറങ്ങിയിട്ടുണ്ടാവില്ല. ബ്രെയിൻ പകുതി ഉണർന്നിരിക്കുന്ന ഒരു സ്റ്റേറ്റിലായിരിക്കും. ശരീരം ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയുടെ കൺട്രോൾ പോകുന്നതായിട്ട് ബ്രെയിൻ ഒരു ഫീല് വരും. ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ മയക്കത്തിലേക്ക് പോകുന്ന ആ ഒരു സമയത്ത് മസിൽസ് പെട്ടെന്ന് ലൂസ് ആകുമ്പോൾ നമ്മൾ എവിടെ നിന്നോ താഴേക്ക് വീഴുകയാണെന്ന് ബ്രെയിൻ അങ്ങ് തെറ്റിദ്ധരിക്കും. നമ്മളെ രക്ഷിക്കാനായിട്ട് വേണ്ടിയിട്ട് ബ്രെയിൻ പെട്ടെന്ന് മസിൽസിലേക്ക് ഒരു സിഗ്നൽ പോസ് ചെയ്യും. പെട്ടെന്ന് എഴുന്നേൽക്കൂ, നീ താഴേക്ക് വീഴുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബ്രെയിൻ നൽകുന്ന ഒരു എമർജൻസി അലാറമാണ് സത്യത്തിൽ നമ്മുടെ ഈ ഒരു ഞെട്ടി ഉണരൽ എന്ന് പറയാം. നമ്മളെ വീഴ്ചയിൽ നിന്ന് രക്ഷിക്കാനായിട്ട് നമ്മുടെ ബോഡി തന്നെ കാണിക്കുന്ന ഒരു ചെറിയ ട്രിക്കാണ് കേട്ടോ ഇത്. ഇതിലെ രസകരമായിട്ടുള്ള മറ്റൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെയൊക്കെ പൂർവികര് കാട്ടിലും മരങ്ങൾക്കും മുകളിലൊക്കെ ആയിരുന്നല്ലോ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. അന്ന് മരക്കൊമ്പിൽ കിടന്നുറങ്ങുന്ന സമയത്ത് ബോഡിയുടെ ബാലൻസ് തെറ്റി താഴേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രകൃതി തന്നെ നമ്മുടെ ബ്രെയിനിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സേഫ്റ്റി മെക്കാനിസം ആണ് ഈ ഒരു സിസ്റ്റം എന്നാണ് ചില സയന്റിസ്റ്റുകളൊക്കെ പറയുന്നത് കേട്ടോ. കാലങ്ങൾ ഒരുപാട് മാറിയിട്ടും നമ്മൾ മരത്തിൽ നിന്ന് മാറി ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സോഫ്റ്റ് ബെഡിലേക്ക് എത്തിയിട്ടും നമ്മുടെ ബ്രെയിൻ ഇപ്പോഴും ആ പഴയ ഡ്യൂട്ടി വളരെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി മുതൽ ഉറങ്ങാൻ നേരത്തെ ഇതുപോലെ പെട്ടെന്ന് താഴേക്ക്

വീഴുന്നതായിട്ട് ഫീൽ ചെയ്ത് ഞെട്ടി ഉണരുമ്പോൾ അനാവശ്യമായിട്ട് ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല, എന്നെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ ബ്രെയിൻ കാണിക്കുന്ന ചെറിയൊരു ഓവർ കെയറിംഗ് ആണ് എന്നുള്ളത് ചിന്തിച്ചാൽ മതി കേട്ടോ. അപ്പോ ഇന്നത്തെ ടേക്ക് ബ്രേക്കിലൂടെ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. ഒരു ചെറിയ മ്യൂസിക്കൽ ബ്രേക്കിന് ശേഷം യു ആർ ലിസണിംഗ് ടു ടേക്ക് ബ്രേക്ക് വിത്ത് മീ ആർ ജെ അനാമിക.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

0: ടേക്ക് എ ബ്രേക്ക്.
1: നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ, ആ രണ്ട് മാസത്തെ വേനൽ അവധിക്കായിട്ട് വലിയൊരു കാത്തിരിപ്പുണ്ടായിരുന്നല്ലോ അല്ലെ. ഏപ്രിൽ മെയ് മാസങ്ങളിലെ ആ വെക്കേഷൻ സമയം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും. രാവിലെ എഴുന്നേറ്റ് ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കാൻ പോയി, ഉച്ചയ്ക്ക് വിശക്കുമ്പോൾ മാത്രം തിരികെ വന്ന് ഭക്ഷണം കഴിച്ച് വീണ്ടും വൈകുന്നേരം കളിക്കാൻ പോയി, രാത്രിയാകുന്ന സമയത്ത് തിരികെ എത്തുമ്പോഴേക്കും നമുക്ക് ഒരുപാട് സമയം കിട്ടിയിരുന്ന ഒരു കാലം. അന്നത്തെ ഒരു ദിവസം ഒന്ന് തീർന്നു കിട്ടാൻ തന്നെ ഒരുപാട് താമസം അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇന്നൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പെട്ടെന്നൊരു ഞായറാഴ്ച കഴിഞ്ഞ് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും അടുത്ത ഞായറാഴ്ച എത്തിയതുപോലെയുള്ള ഒരു ഫീലാണ് തോന്നാറുള്ളത്. ജനുവരിയിൽ നമ്മൾ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞ് ആഘോഷങ്ങളെ കഴിഞ്ഞു എന്ന് തോന്നുമ്പോഴേക്കും ദാ ആ വർഷത്തെ ഓണവും ക്രിസ്മസും ഒക്കെ വന്നെത്തിയിട്ടുണ്ടാകും. കലണ്ടറിലെ പേജുകൾ ആരോ വേഗത്തിൽ മറിച്ചു വിടുന്നത് പോലെയാണ് ഇപ്പോൾ ദിവസങ്ങളും മാസങ്ങളും ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മളിൽ പലർക്കും എപ്പോഴെങ്കിലും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ സമയത്തിന് വല്ലാത്തൊരു സ്പീഡ് വെച്ചിട്ടുണ്ടോ എന്നുള്ളത്. സത്യത്തിൽ നമ്മുടെ ദിവസങ്ങളിലെ മണിക്കൂറുകൾ കുറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഭൂമി വേഗത്തിൽ കറങ്ങാൻ തുടങ്ങിയിട്ടോ ഒന്നുമല്ല നമുക്ക് ഇങ്ങനെ തോന്നാറുള്ളത്. ഇതിന് പിന്നിൽ നമ്മുടെ തലച്ചോറ് കാണിക്കുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സൈക്കോളജി ഉണ്ട്. നമ്മൾ കുട്ടികളായിരുന്ന സമയത്ത് നമ്മുടെ മുന്നിലുള്ള ലോകം എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതമായിരുന്നു. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതുമായിട്ടുള്ള ഓരോ ചെറിയ കാര്യങ്ങളും നമ്മുടെ ബ്രെയിനിന് വളരെ പുതിയ ഇൻഫർമേഷൻസ് ആയിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത്. ഫോർ എക്സാമ്പിൾ, ആദ്യമായിട്ട് സൈക്കിൾ ഓടിക്കാനായിട്ട് പഠിക്കുന്നത്, ആദ്യമായിട്ടൊരു പുതിയ സ്ഥലത്തേക്ക് യാത്ര പോകുന്നത്, അങ്ങനെ പുതിയ കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ അതെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചു വെക്കും. ഒരുപാട് പുതിയ ഡേറ്റകൾ ഇങ്ങനെ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് ബ്രെയിൻ എടുക്കുന്ന സമയം കൂടുതലായതുകൊണ്ട് തന്നെ ആ സമയത്തിന് അല്ലെങ്കിൽ ആ ദിവസങ്ങൾക്ക് കൂടുതൽ നീളമുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എന്നാൽ നമ്മൾ മുതിർന്നവരാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതം ഒരു പ്രത്യേക റൊട്ടീനിലേക്ക് അങ്ങ് മാറുകയാണ്. രാവിലെ എഴുന്നേൽക്കുന്നു, നമ്മൾ എന്നും പോകുന്ന അതേ വഴിയിലൂടെ ജോലിക്ക് പോകുന്നു, അവിടെ എന്നും ചെയ്യുന്ന അതേ ജോലികൾ ചെയ്യുന്നു, തിരികെ വരുന്നു, ഫോൺ നോക്കുന്നു, ഉറങ്ങുന്നു. ഇങ്ങനെ ഒരേ കാര്യങ്ങൾ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ അറിയാതെ തന്നെ ഒരു ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് പോകുന്നുണ്ട്. സ്ഥിരമായിട്ട് കാണുന്ന വഴികളും ചെയ്യുന്ന കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ ബ്രെയിൻ അവിടെ പുതിയതായിട്ടൊരു അല്ലെങ്കിൽ പുതിയതായിട്ടൊന്നും പ്രോസസ്സ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യാനായിട്ടോ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മെമ്മറിയിൽ ആ ദിവസങ്ങൾക്ക് വലിയൊരു സ്പേസ് കിട്ടില്ല. അതിന്റെ റിസൾട്ടോ ദിവസങ്ങളും മാസങ്ങളും വളരെ പെട്ടെന്ന് കടന്നു പോയതായിട്ട് നമുക്കൊരു തോന്നലുണ്ടാകാം. ഇതിനൊപ്പം ചേർത്ത് വായിക്കാൻ പറ്റുന്ന മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു 5 വയസ്സുകാരനെ സംബന്ധിച്ച് അവളുടെയോ അവന്റെയോ ജീവിതത്തിലെ ഒരു വർഷം എന്ന് പറയുന്നത് ആകെ ജീവിതത്തിന്റെ 20% വരും. എന്നാൽ ഒരു 50 വയസ്സുകാരനെ സംബന്ധിച്ച് ഒരു വർഷം എന്ന് പറയുന്നത് ആകെ ജീവിച്ച ജീവിതത്തിന്റെ വെറും 2% മാത്രമാണ്. അതുകൊണ്ടാണ് പ്രായം കൂടും തോറും സമയം വല്ലാത്തൊരു സ്പീഡിൽ നമ്മളെയും കടന്നോടി മറയുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. ഇനി ഈ സമയം ഇങ്ങനെ വേഗത്തിൽ ഓടിപ്പോകുന്നത് തടയാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ പഴയ കുട്ടിക്കാലത്തേക്ക് വീണ്ടും തിരികെ പോവുക എന്നത് മാത്രമാണ് അതിനുള്ള ഒരേ ഒരു വഴി. അതായത് നമ്മുടെ ആ ഫിക്സഡ് ആയിട്ടുള്ള റൊട്ടീനിൽ നിന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് മാറി നടക്കാനായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. പുതിയ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുക, പുതിയ ഭാഷകളോ കാര്യങ്ങളോ പഠിക്കാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ എന്നും ഓഫീസിലേക്ക് പോകുന്ന വഴിയൊന്നും മാറ്റി പുതിയൊരു വഴിയിലൂടെ പോയി നോക്കുക. അതും അല്ലെങ്കിൽ വീടിന്റെ സെറ്റിംഗ്സ് ഒക്കെ ഒന്ന് മാറ്റിയെടുക്കുക. അങ്ങനെ നമ്മുടെ ബ്രെയിനിന് പുതിയതായിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസുകൾ കൊടുക്കുമ്പോൾ അറിയാതെ തന്നെ നമ്മുടെ ബ്രെയിൻ പഴയതുപോലെ ആക്റ്റീവ് ആവുകയും സമയം കുറച്ച് പതുക്കെ പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങുകയും ചെയ്യും. ഇത്തരത്തിൽ പുതിയ നല്ല ഓർമ്മകൾ ഉണ്ടാക്കിയെടുക്കുക എന്നത് മാത്രമാണ് ഈ ഓടുന്ന സമയത്തെ പിടിച്ചു നിർത്താനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് കേട്ടോ. ടേക്ക് എ ബ്രേക്ക് ആണ് ആശ്രയ FM 90 കൂടെയുള്ളത് RJ അനാമിക.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
1: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
3: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.

0: You are listening to Ashray FM 90, Nadinuppam, Natarkuppam.
1: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തേ?
2: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വൈ എസ് ആർഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
3: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള വൈ എസ് അടുത്തുണ്ട്.
1: വൈ എസ് ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
3: വൈ എസ് ഉള്ളപ്പോൾ വൈ വറി.
4: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
4: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
5: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഈ അരി കഴുകാനായിട്ടും പ്രത്യേക രീതിയൊക്കെ ഉണ്ടോ? അത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുത്താൽ പോരെ എന്നായിരിക്കും മനസ്സിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ. ചില ആളുകള് അരിയെടുത്ത് വെള്ളം ഒഴിച്ചൊന്ന് കഴുകി നേരെ അടുപ്പത്ത് വെക്കാറുണ്ട്. ചില ആൾക്കാര് വെള്ളം തെളിഞ്ഞു വരുന്നത് വരെ അരി ശക്തമായിട്ട് ഉരച്ച് പല തവണ കഴുകാറുണ്ട്. എന്നാലുണ്ടല്ലോ, ഈ അരി കഴുകുന്നതിനും ചില രീതിയുണ്ട് കേട്ടോ. അധികം കഴുകിയാലും പ്രശ്നമാണ്, ഒട്ടും കഴുകാതിരുന്നാലും പ്രശ്നമാണ്. അരി കഴുകുന്ന രീതിക്ക് ചോറിന്റെ രുചിയിലും ഘടനയിലും വരെ സ്വാധീനമുണ്ടാകാം. ഈ വയലിൽ നിന്ന് അടുക്കളയിൽ വരെ അരി പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. പാക്കറ്റിലാക്കിയിട്ടുള്ള അരിയാണെങ്കിലും അരിയുടെ ഉപരിതലത്തിൽ പൊടി പടലങ്ങളോ ചെറിയ അവശിഷ്ടങ്ങളോ ഉണ്ടായേക്കാം. കൂടാതെ അരിമണികൾ തമ്മിൽ ഉരസുന്നതിനിടെ അവയുടെ പുറത്ത് വളരെ നേർത്ത സ്റ്റാർച്ച് പൊടിയും രൂപപ്പെടാം. ഇവയിൽ ചിലത് കഴുകുന്നതിലൂടെ നീക്കം ചെയ്യാൻ പ്രത്യേകിച്ച് ഈ അധിക സ്റ്റാർച്ച് നീക്കം ചെയ്യുന്നത് ചോറ് അമിതമായിട്ട് ഒട്ടിപ്പിടിക്കുന്നത് കുറയ്ക്കാനായിട്ടും മണികൾ വേർതിരിഞ്ഞ് ലഭിക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ അരി പാത്രത്തിലിട്ട് ഒരു തവണ വെള്ളം ഒഴിച്ചുകൂടൻ ഊറ്റി കളയുന്നത് കൊണ്ട് തന്നെ ഉപരിതലത്തിലെ പൊടിയും അധിക സ്റ്റാർച്ചും കംപ്ലീറ്റ് ആയിട്ടും നീങ്ങണമെന്നില്ല. അരി ഒരു പാത്രത്തിലിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, പിന്നീട് കൈകൊണ്ട് സൗമ്യമായിട്ട് ചുറ്റിച്ച് കഴുകുക. ആ വെള്ളം ഊറ്റിക്കളഞ്ഞ് വീണ്ടും ശുദ്ധജലം ഒഴിക്കുക. വെള്ളം മുൻപത്തേതിനേക്കാൾ തെളിഞ്ഞു വരുന്നത് വരെ ഈ ഒരു പ്രോസസ് ആവർത്തിക്കാവുന്നതാണ് കേട്ടോ. എന്നാൽ വെള്ളം ഗ്ലാസ് പോലെ പൂർണ്ണമായിട്ട് സുതാര്യമാകേണ്ടതില്ല. അരിയുടെ ഇനം അനുസരിച്ച് നേരിയ മങ്ങൽ സ്വാഭാവികമായിട്ടുള്ള ഒന്നാണ് കേട്ടോ. ഇനി അരി കഴുകുന്ന സമയത്ത് കൂടുതൽ വൃത്തിയാകട്ടെ എന്ന് കരുതിയിട്ട് കൈകൊണ്ട് ശക്തമായിട്ട് ഉരയ്ക്കുന്ന ആൾക്കാരുണ്ട്. ഇതും ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അമിതമായിട്ട് ഉരയ്ക്കുന്നത് അരിമണികൾ പൊട്ടിപ്പോകാനായിട്ടുള്ള ഒരു കാരണമാകാം. അതോടൊപ്പം ആവശ്യത്തിലധികം ഉപരിതല സ്റ്റാർച്ചും നീക്കം ചെയ്യപ്പെടാട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് തവണ പക്ഷേ സൗമ്യമായിട്ട് കഴുകുന്നതാണ് ഏറ്റവും നല്ലത്. ഈ അരി കഴുകുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഉപരിതലത്തിലെ പൊടി, ചെറിയ അവശിഷ്ടങ്ങൾ, അധിക സ്റ്റാർച്ച് എന്നിവ നീക്കം ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. അതേസമയം അരി കുതിർക്കുന്നത് ചില ഇനം അരികൾ വേഗത്തിലും ഒരുപോലെ വേവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതിനാണ്. അതുകൊണ്ട് കഴുകാൻ വേണ്ടി മാത്രം അരി ഏറെ നേരം വെള്ളത്തിൽ കുതിർത്ത് വെക്കേണ്ടതില്ല. ഒരു പ്രത്യേക വിഭവം തയ്യാറാക്കാനായിട്ട് അരി കുതിർക്കേണ്ടതുണ്ടെങ്കിൽ മാത്രം അതിനനുസരിച്ച് ചെയ്യാട്ടോ. ഇനി അരി എത്ര തവണ കഴുകണം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിന് എല്ലാ അരികൾക്കും ഒരേപോലെ എന്നൊരു കർശന നിയമമില്ല. സാധാരണയായിട്ട് വെള്ളം വളരെ മങ്ങിയതിൽ നിന്ന് താരതമ്യേന തെളിഞ്ഞു വരുന്നത് വരെ കുറച്ചു തവണ കഴുകിയാൽ മതിയാകും. അരി കഴുകുന്ന സമയത്ത് ലക്ഷ്യം വെള്ളം പൂർണ്ണമായിട്ട് തെളിഞ്ഞതാവുക എന്നതല്ല, ആവശ്യമായത്ര വൃത്തിയാക്കുക എന്നതാണ്. മാത്രമല്ല, അരി കഴുകുന്ന സമയത്ത് വെള്ളത്തിൽ ലയിക്കുന്ന ചില പോഷകങ്ങൾ, പ്രത്യേകിച്ച് ചില ബി വിറ്റാമിനുകൾ ചെറിയ അളവിൽ നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. ഫോർട്ടിഫൈഡ് അഥവാ വിറ്റാമിനുകൾ ചേർത്ത അരിയാണെങ്കിൽ ഇത് കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അരിയെ ഏറെ നേരം വെള്ളത്തിൽ കുതിർത്ത് വെക്കുകയോ ആവശ്യമില്ലാതെ പലതവണ ശക്തമായിട്ട് കഴുകുകയോ ചെയ്യേണ്ടതില്ല. ഇനി അരി കഴുകാനായിട്ടുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു വഴി ഏതൊക്കെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ, ആവശ്യത്തിന് അരി ഒരു വലിയ പാത്രത്തിൽ എടുക്കുക, അരി മുഴുവനായിട്ട് മുങ്ങുന്നത്ര വെള്ളം ഒഴിക്കുക, കൈകൊണ്ട് സാവധാനം ചുറ്റിച്ച് കഴുകുക, മങ്ങിയ വെള്ളം ഊറ്റിക്കളയുക, വീണ്ടും ശുദ്ധജലം ഒഴിച്ച് ഇതേ രീതിയിൽ ആവർത്തിക്കുക. വെള്ളം താരതമ്യേന തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ അരി പാകം ചെയ്യാനായിട്ട് സാധിക്കും. പാത്രത്തിൽ കഴുകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ നേരത്തെ അരിപ്പയും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അതിലൂടെ വെള്ളം ഒഴിച്ച് അരി കഴുകാനായിട്ടും സാധിക്കും. അപ്പോൾ അരി പാകം ചെയ്യുന്നതിന് മുൻപായിട്ട് കഴുകേണ്ട ശരിയായ രീതിയെക്കുറിച്ചാണ് നമ്മളിങ്ങനെ ടേക്ക് എ ബ്രേക്കിലൂടെ കേട്ടറിഞ്ഞത്. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് ടേക്ക് എ ബ്രേക്കിലൂടെ കേൾക്കാനായിട്ടുണ്ട്. അതിന് മുമ്പായിട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്ക് കേൾക്കാം. ഇനി ടേക്ക് എ ബ്രേക്ക്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
3: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
2: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.

0: ടേക്ക് എ ബ്രേക്ക്.
1: നമ്മൾ റിലാക്സ്ഡ് ആയിട്ടൊരു മുറിയിലിരിക്കുമ്പോഴായിരിക്കും പലപ്പോഴും വയറിൽ നിന്ന് പെട്ടെന്ന് ഗിർ എന്നൊരു ശബ്ദം കേൾക്കുക കേട്ടോ. ചുറ്റുമുള്ളവർ കേൾക്കുമോ എന്ന നാണക്കേടിൽ വയറിനുമേൽ കൈവശ ശബ്ദം നിർത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാകും അല്ലെ. സാധാരണയായിട്ട് ഈ വോയിസ് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് ഒറ്റ കാര്യമാണ്, വിശക്കുന്നുണ്ട് അല്ലെ. എന്നാൽ വയറ് ശബ്ദം ഉണ്ടാക്കുന്നത് വിശക്കുന്നത് കൊണ്ട് മാത്രമാണോ? ശരിക്കും എന്താണ് വയറിനുള്ളിൽ നടക്കുന്നത് എന്നറിയാമോ? ഇതിനെക്കുറിച്ച് കേൾക്കാം ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർ ജെ അനാമി. വയറിലും കുടലിലും ഉണ്ടാകുന്ന ഇത്തരം ശബ്ദങ്ങൾക്ക് മെഡിക്കൽ ഭാഷയിൽ ബോർ ബോർഗിമി എന്നാണ് പറയുന്നത്. വയറും ചെറുകുടലും ഉൾപ്പെടുന്ന ദഹനനാളത്തിലെ പേശികൾ ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്ന സമയത്താണ് പ്രധാനമായിട്ടും ഈ ശബ്ദങ്ങൾ ഉണ്ടാകുന്നത്. ഭക്ഷണം, ദ്രാവകം, വായു എന്നിവ ദഹനനാളത്തിലൂടെ നീങ്ങുമ്പോൾ അവയുടെ ചലനം ശബ്ദമായിട്ട് പുറത്തേക്ക് കേൾക്കാനായിട്ട് സാധിക്കും. ഭക്ഷണം കഴിച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദഹനനാളത്തിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ചലനങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനെ നമ്മൾ മൈഗ്രേറ്റിംഗ് മോട്ടോർ കോംപ്ലക്സ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണത്തിനിടയിലെ ഇടവേളകളിൽ ദഹനനാളം സ്വയം വൃത്തിയാക്കുന്ന ഒരു സംവിധാനമാണ് ഇത്. അവശേഷിക്കുന്ന ഭക്ഷണ കണങ്ങൾ, ദ്രാവകം, വാതകം എന്നിവ മുന്നോട്ട് നീക്കാനായിട്ട് പേശികൾ ചുരുങ്ങുന്നുണ്ട്. ഏകദേശം 90 മിനിറ്റ് മുതൽ 2 മണിക്കൂർ വരെയുള്ള ഇടവേളകളിൽ ഇത്തരം ചലനങ്ങൾ ഉണ്ടാകാം. വയറ് ഒഴിഞ്ഞിരിക്കുമ്പോൾ ഈ ചലനങ്ങൾ കൂടുതൽ വ്യക്തമായിട്ട് കേൾക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് വയറ് ഇത്തരത്തിലുള്ള ശബ്ദം ഉണ്ടാകുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ വയറ് കാലിയാണ് എന്നത് പൂർണ്ണമായിട്ടും ശരിയല്ല. വിശപ്പുള്ളപ്പോൾ അത് കൂടുതൽ ശ്രദ്ധയിൽപ്പെടുന്നു എന്നതാണ് റിയാലിറ്റി. ഭക്ഷണം കഴിച്ചതിന് ശേഷവും ദഹന പ്രക്രിയ സജീവമായതുകൊണ്ട് തന്നെ വയറിലും കുടലിലും ശബ്ദങ്ങൾ ഉണ്ടാകാം. ഭക്ഷണവും ദ്രാവകവും വാതകവും ദഹനനാളത്തിലൂടെ നീങ്ങുമ്പോഴുണ്ടാകുന്ന ചലനങ്ങളാണ് ഇതിന് കാരണം. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ച ഉടനെ വയറിൽ നിന്ന് ശബ്ദം കേട്ടാൽ വീണ്ടും വിശക്കുന്നു എന്ന് കരുതേണ്ടതില്ല കേട്ടോ. ആൻഡ് വിശപ്പുമായിട്ട് ബന്ധപ്പെട്ട ഗ്രിലിൻ എന്ന ഹോർമോണിനും പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. വയറ് കാലിയായിട്ടിരിക്കുന്ന സമയത്ത് ഈ ഹോർമോണിന്റെ പ്രവർത്തനം വർദ്ധിക്കുകയും തലച്ചോറിലെ വിശപ്പുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങളെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ദഹനനാളത്തിലെ ചലനങ്ങളും വർദ്ധിക്കാം. അതുകൊണ്ടാണ് വിശക്കുമ്പോൾ വയറിൽ ഒരു വലിവ്, മുരളൽ ശബ്ദം തുടങ്ങിയ അനുഭവങ്ങൾ ഒരുമിച്ച് ഉണ്ടാകുന്നത് കേട്ടോ. അതുപോലെ തന്നെ വയറിന്റെ ശബ്ദം വിശപ്പുമായിട്ട് മാത്രം കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒന്നല്ല. വെള്ളം കുടിച്ചതിനു ശേഷവും ദഹനനാളത്തിലൂടെ ദ്രാവകവും വായുവും നീങ്ങുന്നത് കൊണ്ട് തന്നെ ശബ്ദം കേൾക്കാനായിട്ടുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. കാർബണേറ്റ് പാനീയങ്ങൾ കുടിക്കുന്നത്, ഭക്ഷണം കഴിക്കുമ്പോൾ കൂടുതൽ വായു ശരീരത്തിൽ എത്തുന്നത് തുടങ്ങിയവയും വയറിലെ ശബ്ദങ്ങൾ വർദ്ധിപ്പിക്കാവുന്ന ഒന്നാണ്. അത് മാത്രമല്ല, ഈ പരീക്ഷയ്ക്ക് മുൻപ് ഇന്റർവ്യൂവിന് കാത്തിരിക്കുന്ന സമയത്ത്, പ്രധാനപ്പെട്ട മീറ്റിംഗിനിടയിൽ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ടെൻഷൻ ആകുന്ന സമയത്തും വയറിൽ നിന്ന് ശബ്ദം കേൾക്കുന്നത് പലർക്കും അനുഭവം വന്നിട്ടുള്ള ഒരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കും. സമ്മർദ്ദവും ഉത്കണ്ഠയും ദഹനനാളത്തിന്റെ ചലനത്തെ സ്വാധീനിക്കാവുന്ന ഒന്നാണ്. അതിനാൽ തന്നെ വയറിൽ അസാധാരണമായുള്ള ചലനങ്ങളും ശബ്ദങ്ങളും അനുഭവപ്പെടാവുന്ന ഒന്നാണ്. ഇടയ്ക്കിടയ്ക്ക് വയറും ഉരുളെന്ന ശബ്ദം ഉണ്ടാക്കുന്നത് സാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനായിട്ട് പ്രത്യേകിച്ച് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ ശബ്ദത്തോടൊപ്പം കടുത്തതോ തുടർച്ചയായിട്ടുള്ള വയറുവേദന, ഛർദി, വയറിളക്കം, മലബന്ധം, മലത്തിൽ രക്തം, ഭാരം കുറയൽ, സ്ഥിരമായിട്ടുള്ള ഓക്കാനം തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ടേക്ക് എ ബ്രേക്കിലൂടെ ഇതുപോലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ എഫ് എം 90.9 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഈ ഓണക്കാലത്ത് നന്ദലത് ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
1: നന്ദലത് ജി മാർട്ട്
0: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
2: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
3: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല, കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
4: കൊട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
3: ഒള്ളാം അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
4: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
3: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
4: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
3: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
4: അയ്യോ, അത് ശരിയാ.
3: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.

0: ടേക്ക് എ ബ്രേക്ക്.
1: വിമാനത്തിൽ യാത്ര ചെയ്യാനായിട്ട് തീരുമാനിക്കുന്ന സമയത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് പോലെ തന്നെ കൊണ്ടുപോകാവുന്ന ലഗേജിന്റെ പരിധിയെക്കുറിച്ചും അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ലഗേജ് നിശ്ചിത ഭാര പരിധി കവിയുന്ന സമയത്ത് ടിക്കറ്റ് നിരക്കിന് പുറമേ അധിക തുക നൽകേണ്ടി വരാറുണ്ട്. ട്രെയിനുകളിൽ നിന്നും ബസ്സുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് വിമാനങ്ങളിൽ അധിക ലഗേജിന് അധിക നിരക്ക് ഈടാക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് പലർക്കും ഉള്ളൊരു സംശയമാണ്. വിമാന കമ്പനികൾക്ക് ബാഗേജ്, സ്ഥലം, ഭാര പരിധികൾ, ഇന്ധന ഉപഭോഗം എന്നിവ പരിഗണിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് എയർലൈനുകൾ ഒരു നിശ്ചിത ഭാരം വരെയുള്ള ലഗേജുകൾ മാത്രം അനുവദിക്കൂ എന്ന് പറയാറുള്ളത്. ഒരു വിമാനം കൂടുതൽ ലഗേജ് വഹിക്കും തോറും അതിന്റെ മൊത്തത്തിലുള്ള ഭാരം വർദ്ധിപ്പിക്കുന്നുണ്ട്. കൂടുതൽ ഭാരമുള്ള വിമാനത്തിന് പറക്കാനായിട്ടും മറ്റ് കാര്യങ്ങൾക്കും കൂടുതൽ ഊർജം ആവശ്യമായിട്ട് വന്നേക്കാം. ഇത് ഇന്ധന ഉപഭോഗത്തെ ബാധിക്കുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. ഓരോ പറക്കലിനും മുൻപ് വിമാന കമ്പനികൾ യാത്രക്കാരുടെയും ലഗേജിന്റെയും മറ്റ് വസ്തുതകളുടെയും ആകെ ഭാരം കണക്കാക്കണം. അതുകൊണ്ട് തന്നെ ഭാരം അനുവദനീയമായ പരിധി കവിയുന്നുണ്ടെങ്കിൽ അധിക ലഗേജ് നിരക്കുകൾ ബാധകമാകുന്നുണ്ട്. ഇനി ഏതൊരു വിമാനത്തിനും ഒരു നിശ്ചിത ഭാര പരിധിയുണ്ട്. ഇതിൽ യാത്രക്കാരുടെ ഭാരം മാത്രമല്ല അവരുടെ ലഗേജ്, കാർഗോ, ഇന്ധനം, വിമാനത്തിന് മാത്രം ഭാരം എന്നിവ ഉൾപ്പെടുന്നുണ്ട്. വിമാനങ്ങൾ സർവീസ് നടത്തുന്നതിന് എയർലൈനുകൾ ഈ ഘടകങ്ങളെല്ലാം സന്തുലിതമാക്കണം. അതുകൊണ്ട് തന്നെ യാത്രക്കാർക്കൊരു ലഗേജ് പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അധിക ലഗേജിന് അധിക നിരക്കുകൾ ഈടാക്കാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. വിമാനത്തിനകത്തും താഴെയുമുള്ള ലഗേജ് കമ്പാർട്ട്മെന്റുകളിൽ സ്ഥല പരിമിതിയുണ്ട്. കൂടുതൽ യാത്രക്കാരെ അധിക ബാഗുകളുമായിട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ അവരെ ഉൾക്കൊള്ളാനായിട്ട് എയർലൈന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കൂടാതെ ശരിയായിട്ടുള്ള സംഭരണവും ഭാരം സന്തുലിതമാക്കലും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ അധിക ലഗേജിന് പ്രത്യേക ഫീസ് ഈടാക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ആൻഡ് ഓരോ എയർലൈനും സ്വന്തം ബാഗേജ് നയത്തെ അടിസ്ഥാനമാക്കിയിട്ട് സൗജന്യ ബാഗേജ് പരിധി നിശ്ചയിക്കുന്നുണ്ട്. ടിക്കറ്റ് തരം, യാത്രാ ക്ലാസ്, റൂട്ട് എന്നിവയെ ഡിപ്പെൻഡ് ചെയ്ത് ഈ ഒരു പരിധി വ്യത്യാസപ്പെട്ടേക്കാം. അനുവദനീയമായിട്ടുള്ള ഭാരത്തേക്കാൾ കൂടുതൽ കൊണ്ടുപോകുന്ന യാത്രക്കാർക്ക് അധിക ബാഗേജ് ചാർജ് ഈടാക്കാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. മാത്രമല്ല പല എയർലൈനുകളിലും നിങ്ങൾ മുൻകൂട്ടി ഓൺലൈനായിട്ട് നിങ്ങളുടെ ബാഗേജ് ചേർക്കുകയാണെങ്കിൽ ഈ ഫീസ് കുറച്ച് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ബുക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട് നിയമങ്ങൾ പരിശോധിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അധിക ലഗേജ് ഈടാക്കുന്നതിന്റെ ഉദ്ദേശം എയർലൈനിന് വരുമാനം ഉണ്ടാക്കുക എന്ന് മാത്രമല്ല ബാഗേജ് പരിധികൾ, വിമാനത്തിന്റെ ഭാരം, ലഗേജ് ശേഷി, ഫ്ലൈറ്റ് പ്രവർത്തനങ്ങൾ എന്നിവയുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒന്നാണ്. നിർദ്ദിഷ്ട പരിധിക്കുള്ളിൽ ലഗേജ് സൂക്ഷിക്കുന്നത് വിമാനത്തിൽ ലഭ്യമായിട്ടുള്ള സ്ഥലവും ഭാരവും മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് എയർലൈനുകളെ സഹായിക്കുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. അപ്പോ അധിക ലഗേജിന് എയർലൈനുകൾ കൂടുതൽ നിരക്ക് ഈടാക്കുന്നതിന്റെ റീസണെ കുറിച്ചാണ് ടേക്ക് എ ബ്രേക്കിലൂടെ നമ്മൾ കേട്ടത്. ഇതുപോലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വിശേഷങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് ടേക്ക് എ ബ്രേക്കിലൂടെ കേൾക്കാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വില കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷ്യൂ, നന്മയുടെ രുചി ആരോഗ്യത്തിന്റെ ഉറവ്.
2: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
3: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
2: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഹോട്ടൽ മുറിയിലെ ബാത്റൂമിൽ കയറിയിട്ടുണ്ടെങ്കിൽ കാണുന്ന ചില കാര്യങ്ങൾ മിക്കവർക്കും ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ചെറിയൊരു ഷാംപൂ, കുപ്പി, കുഞ്ഞൻ സോപ്പ്, ചെറിയ ലോഷൻ ബോട്ടിൽ. വീട്ടിൽ യൂസ് ചെയ്യുന്ന അതേ സാധനങ്ങളുടെ മിനിയേച്ചർ പതിപ്പുകൾ പോലെ തോന്നും. പക്ഷെ എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഹോട്ടലുകളിൽ എന്തുകൊണ്ടാണ് സാധാരണ വലുപ്പത്തിലുള്ള ഷാംപൂവും സോപ്പും നൽകാത്തത് എന്നുള്ളത്? ഹോട്ടലിന്റെ പ്രവർത്തന രീതി, ചെലവ്, സ്റ്റോറേജ്, ഹൗസ് കീപ്പിംഗ്, ബ്രാൻഡിംഗ് തുടങ്ങി പല കാര്യങ്ങളും ഈ ചെറിയ കുപ്പികളുടെ വലുപ്പത്തിന് പിന്നിലുണ്ട്. ഹോട്ടലിലെ ചെറിയ ടോയ്ലറ്റുകൾ സാധാരണയായിട്ട് ആഴ്ചകളോളം യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഒരു അതിഥിയുടെ താമസ കാലത്തേക്ക് ആവശ്യമായിട്ടുള്ള അളവിലാണ് ഇവ തയ്യാറാക്കുന്നത് കേട്ടോ. ഒരാൾ ഒന്നോ രണ്ടോ ദിവസമാണ് ഹോട്ടലിൽ താമസിക്കുന്നതെങ്കിൽ വലിയ ഷാംപൂ ബോട്ടിൽ നൽകുന്നതിന് പകരം ചെറിയ അളവിലുള്ള പാക്കേജ് മതിയാകും. എല്ലാ ഹോട്ടലുകളിലും ഒരേ വലുപ്പത്തിലുള്ള കുപ്പികളായിരിക്കണം എന്നില്ല. ബഡ്ജറ്റ് ഹോട്ടലുകളിലും ബിസിനസ് ഹോട്ടലുകളിലും ആഡംബര റിസോർട്ടുകളിലും നൽകുന്ന ടോയ്ലറ്റുകളുടെ അളവില് വ്യത്യാസം ഉണ്ടായിരിക്കും. ആൻഡ് അത് മാത്രമല്ല, ഒരു ഹോട്ടലിലെ ദിവസവും നിരവധി മുറികളാണ് വൃത്തിയാക്കിയിട്ട് അടുത്ത അതിഥിക്കായിട്ട് തയ്യാറാക്കുന്നത് അല്ലേ. ഓരോ മുറിയിലും നൽകിയിരിക്കുന്ന ടോയ്ലറ്റുകൾ പരിശോധിക്കുകയും ആവശ്യമായവ മാറ്റിവെക്കുകയും വേണം. ഇവ ചെറിയ പ്രത്യേകം പാക്ക് ചെയ്തിട്ടുള്ള യൂണിറ്റുകളിലായിട്ടിരിക്കുമ്പോൾ ഏത് ഉൽപ്പന്നമാണ് ഉപയോഗിച്ചതെന്നും ഏതാണ് മാറ്റേണ്ടതെന്നും ജീവനക്കാർക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. സെയിൽ ചെയ്തിട്ടുള്ള പാക്കേജ് ആണെങ്കിൽ അത് ഓപ്പൺ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. ഒരു ഹോട്ടലിൽ 10-20 കുപ്പികൾ മാത്രം സൂക്ഷിച്ചാൽ മതിയാകില്ല. 100 മുറികളുള്ള വലിയ ഹോട്ടലുകളിൽ ആയിരക്കണക്കിന് ഷാംപൂ, സോപ്പ്, ലോഷൻ പാക്കേജുകളാണ് സ്റ്റോക്ക് ചെയ്യാറുള്ളത്. ചെറിയ പാക്കേജുകൾ വലിയ കുപ്പികളെക്കാൾ സ്റ്റോർ ചെയ്യാനായിട്ടും ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റാനായിട്ടും ഈസിയാണ്. അതുകൊണ്ട് തന്നെ ചെറിയ കുപ്പി എന്നത് അതിഥിയുടെ സൗകര്യത്തിന് മാത്രമല്ല ഹോട്ടലിന്റെ ഇൻവെന്ററി മാനേജ്മെന്റിനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നുകൂടിയാണ്. ഇനി ഷാംപൂ കുപ്പിയിലും ലോഷൻ ബോട്ടിലും ഹോട്ടലിന്റെ പേര്, ലോഗോ, നിറങ്ങൾ എന്നിവ ഉൾപ്പെടുത്താം. ചില ആഡംബര ഹോട്ടലുകൾ പ്രത്യേക സുഗന്ധങ്ങളും വ്യക്തിഗത പരിചരണ ഉൽപ്പന്നങ്ങളും അതിഥിയുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഭാഗമാക്കാറുണ്ട്. അതായത് ബാത്റൂമിലെ ആ കുഞ്ഞൻ കുപ്പി പോലും ഹോട്ടലിന്റെ ബ്രാൻഡ് ഇമേജിന്റെ ഭാഗമാണ് എന്നർത്ഥം. ഇത്രയും സൗകര്യങ്ങൾക്കിടയിലും ഈ ചെറിയ പാക്കേജുകൾക്ക് ഒരു പ്രധാനപ്പെട്ട പോരായ്മയുണ്ട്: പ്ലാസ്റ്റിക് മാലിന്യം. ഓരോ അതിഥിക്കും ഓരോ ചെറിയ കുപ്പി നൽകുന്ന രീതി ഉപയോഗിച്ചാൽ പാക്കേജിംഗ് മാലിന്യം വലിയ തോതിൽ ഉണ്ടാകാം. ഇതാണ് പല ഹോട്ടലുകളും ഇപ്പോൾ പുതിയ രീതിയിലേക്ക് മാറാനായിട്ട് കാരണമായിട്ടുണ്ടായിരുന്നത്. ചില ഹോട്ടലുകളിലെ ചെറിയ കുപ്പികൾക്ക് പകരം റീഫിൽ ചെയ്യാവുന്ന ഡിസ്പെൻസറുകളും വലിയ കണ്ടെയ്നറുകളും ബാത്റൂമിൽ സ്ഥാപിക്കാറുണ്ട്. അപ്പോൾ ഹോട്ടലിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമായിരിക്കും ചെറിയ ഷാംപൂ, സോപ്പ്, ലോഷൻ ഇവയ്ക്ക് എന്തുകൊണ്ടാണ് ഇത്ര ചെറുതാക്കാനായിട്ടുള്ള റീസൺ എന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ. ടേക്ക് എ ബ്രേക്കിൽ ഇനിയൊരു കുട്ടി ബ്രേക്ക് എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ എഫ് 90.9 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
2: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October
3: 2026. Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
2: Connect with your nearest Anganwadi today. Because Hamari Anganwadi hai, Hamari Zimmedari.
4: Nin baram tangum jenmam, ennalum. ജന്മം

ട്രെയിൻ യാത്ര എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് എത്തുന്നത് എന്തായിരിക്കും? ട്രെയിൻ, പാളം, ടിക്കറ്റ്, പിന്നെ പ്ലാറ്റ്ഫോം. ട്രെയിൻ വരുന്നതിന് മുൻപ് നാം ഓടി എത്തി നിൽക്കുന്ന ആ പ്ലാറ്റ്ഫോം വെറും ഒരു കാത്തിരിപ്പ് സ്ഥലമല്ല. സ്റ്റേഷന്റെ രൂപകൽപ്പനയും ട്രെയിനുകളുടെ സഞ്ചാരവും യാത്രക്കാരുടെ സൗകര്യവും കണക്കിലെടുത്ത് പല രീതിയിലാണ് പ്ലാറ്റ്ഫോമുകൾ ഒരുക്കാറുള്ളത്. ട്രെയിൻ കയറാനായിട്ട് പ്ലാറ്റ്ഫോം നമ്പർ മാത്രം നോക്കിയാൽ പോരെ എന്ന് ചോദിക്കുകയാണെങ്കിൽ സാധാരണ യാത്രക്കാർക്ക് അത് തന്നെ മതിയാകും. പക്ഷെ റെയിൽവേയുടെ കാഴ്ചപ്പാടിൽ പ്ലാറ്റ്ഫോമിനും പല പേരുകളുണ്ട്. ട്രാക്കിന്റെ ഏത് വശത്താണ് പ്ലാറ്റ്ഫോം, അതിന്റെ ഇരുവശത്തും ട്രെയിൻ നിൽക്കുവോ, ട്രാക്ക് അവിടെ അവസാനിക്കുമോ തുടങ്ങിയ കാര്യങ്ങളാണ് പ്ലാറ്റ്ഫോമിന്റെ രൂപം നിശ്ചയിക്കുന്നത് കേട്ടോ. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെയിൽവേ പ്ലാറ്റ്ഫോം ഒന്നല്ല പലതരത്തിലുണ്ട് എന്നുള്ളത്. അത് ഏതൊക്കെയാണെന്ന് കേൾക്കാം. ടേക്ക് എ ബ്രേക്ക്. ഒന്നാമത്തേതാണ് സൈഡ് പ്ലാറ്റ്ഫോം. ഏറ്റവും പരിചിതമായിട്ടുള്ള ഒരു രൂപമാണ്, നമ്മൾ സാധാരണയായിട്ട് കാണുന്ന പ്ലാറ്റ്ഫോമുകളിൽ ഒന്നാണ് സൈഡ് പ്ലാറ്റ്ഫോം. ഇവിടെ പ്ലാറ്റ്ഫോമിന്റെ ഒരു വശത്താണ് റെയിൽവേ ട്രാക്ക് വരുന്നത്. ട്രെയിൻ ഒരു ദിശയിൽ നിന്ന് എത്തി മറുവശത്തേക്ക് സഞ്ചരിക്കുന്ന രീതിയിലുള്ള സ്റ്റേഷനുകളിൽ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ സാധാരണമായിട്ടുള്ള ഒന്നാണ്. രണ്ട് ദിശകളിലേക്കും ട്രെയിനുകൾ ഓടുന്ന സ്റ്റേഷനുകളിൽ ഓരോ ട്രാക്കിനും പ്രത്യേകം സൈഡ് പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാകാം. രണ്ടാമത്തേതാണ് ഐലൻഡ് പ്ലാറ്റ്ഫോം. പേര് പോലെ തന്നെ ട്രാക്കുകൾക്കിടയിൽ ഒരു ദ്വീപ് പോലെ സിറ്റുവേറ്റ് ചെയ്യുന്നതാണ് ഐലൻഡ് പ്ലാറ്റ്ഫോം. ഇതിന്റെ ഇരുവശത്തും റെയിൽവേ ട്രാക്കുകൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ രണ്ട് വശങ്ങളിൽ നിന്നുമുള്ള ട്രെയിനുകളിലേക്ക് യാത്രക്കാർക്ക് കയറാനായിട്ടും ഇറങ്ങാനായിട്ടും കഴിയൂട്ടോ. ഇന്ത്യൻ റെയിൽവേയുടെ സ്റ്റേഷൻ മാനദണ്ഡങ്ങളിലും ഇതിനെ സെന്റർ പ്ലാറ്റ്ഫോം എന്ന രീതിയിൽ വിശേഷിപ്പിക്കുന്നുണ്ട്. ഇത്തരം പ്ലാറ്റ്ഫോമുകളുടെ വലിയൊരു പ്രത്യേകത ഇരുവശത്തുമുള്ള ട്രെയിനുകൾക്കായിട്ട് ചില ഫെസിലിറ്റീസ് ഒരേ പ്ലാറ്റ്ഫോമിൽ പങ്കിടാനായിട്ട് കഴിയുന്നു എന്നതാണ്. വലിയ സ്റ്റേഷനുകളിലെ ഇത്തരം രൂപകൽപ്പന കൂടുതൽ പ്രായോഗികമാകുന്നതിന്റെ ഒരു റീസണും ഇതാണ് കേട്ടോ. മൂന്നാമത്തേതാണ് ബേ പ്ലാറ്റ്ഫോം. ബേ പ്ലാറ്റ്ഫോം കുറച്ചുകൂടി ഡിഫറെന്റ് ആണ്. ഇവിടെ പ്ലാറ്റ്ഫോമിനോട് ചേർന്നുള്ള ട്രാക്ക് ഒരറ്റത്ത് അവസാനിക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതായത് സാധാരണ ട്രെയിൻ ഒരു വശത്തുകൂടി വന്ന് മറ്റേ വശത്തുകൂടി മുന്നോട്ട് പോകുന്ന രീതിയല്ല. ട്രാക്ക് അവസാനിക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരം പ്ലാറ്റ്ഫോമിൽ എത്തുന്ന ട്രെയിനുകൾക്ക് മുന്നോട്ടുള്ള യാത്രയ്ക്കായിട്ട് തിരിച്ചിറങ്ങേണ്ടി വരാം. അതുകൊണ്ട് തന്നെ ടെർമിനൽ സ്വഭാവമുള്ള ചില സ്റ്റേഷനുകളിൽ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ കാണാനായിട്ട് സാധിക്കും കേട്ടോ. നാലാമത്തേതാണ് ഫ്ലാഗ് പ്ലാറ്റ്ഫോം. ഫ്ലാഗ് പ്ലാറ്റ്ഫോം സാധാരണയായിട്ട് ചെറിയ സ്റ്റേഷനുകളുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയപ്പെടുന്നത്. യാത്രക്കാരുടെയും ട്രെയിനുകളുടെയും എണ്ണം കുറവുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ സിമ്പിളായിട്ടുള്ള സംവിധാനങ്ങൾ കാണാനായിട്ട് സാധിക്കും. വലിയ സ്റ്റേഷനുകളെ പോലെ വിപുലമായിട്ടുള്ള ഫെസിലിറ്റീസോ ആ വലിയ പ്ലാറ്റ്ഫോം സംവിധാനങ്ങളോ ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ ഇത്തരം രൂപങ്ങളെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ്, കോമ്പിനേഷൻ പ്ലാറ്റ്ഫോം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കോമ്പിനേഷൻ പ്ലാറ്റ്ഫോം എന്നത് വ്യത്യസ്ത പ്ലാറ്റ്ഫോം സംവിധാനങ്ങളുടെ ഒരു കൂട്ടിച്ചേർക്കലാണ്. ഒരു സ്റ്റേഷന്റെ ഒരു ഭാഗത്ത് സൈഡ് പ്ലാറ്റ്ഫോമും മറ്റു ഭാഗത്ത് ഐലൻഡ് പ്ലാറ്റ്ഫോമും പോലുള്ള വ്യത്യസ്ത ക്രമീകരണങ്ങൾ ഒരേ സ്റ്റേഷന്റെ വലിപ്പം, ട്രാക്കുകളുടെ എണ്ണം, ട്രെയിൻ സർവീസുകൾ, യാത്രക്കാരുടെ തിരക്ക് എന്നിവ അനുസരിച്ച് രൂപകൽപ്പനയിൽ മാറ്റങ്ങൾ വരാം. ഇതോടെ കഥകൾ തീരുന്നില്ല. പ്ലാറ്റ്ഫോമുകളെ അവയുടെ രൂപം മാത്രമല്ല ഉയരവും അടിസ്ഥാനമാക്കി വേർതിരിക്കാവുന്ന ഒന്നാണ്. റെയിൽവേ രേഖകൾ റെയിൽ ലെവൽ, മീഡിയം ലെവൽ, ഹൈ ലെവൽ തുടങ്ങിയ പ്ലാറ്റ്ഫോം ഉയരങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. യാത്രക്കാർക്ക് ട്രെയിനിൽ കയറാനായിട്ടും ഇറങ്ങാനും കൂടുതൽ സൗകര്യം ഒരുക്കുക എന്നതും ഇതിന് പിന്നിലെ ഒരു പ്രധാനപ്പെട്ട റീസൺ ആണ് കേട്ടോ. മിക്ക ആളുകളും ഒരുതരം പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളൂ എന്നാണ് കരുതിയിരിക്കുന്നത് അല്ലേ. രൂപത്തിൽ മാത്രമല്ല പ്ലാറ്റ്ഫോമിന്റെ ഉയരത്തിലും വ്യത്യാസമുണ്ട് എന്നുള്ളതിനെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ. അപ്പൊ എന്നാലും ഈ ഒരു വിശേഷത്തോടുകൂടി ഇന്നത്തെ ടേക്ക് എ ബ്രേക്കിൽ നിന്നും എനിക്ക് ഗുഡ് ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് വീക്ക് കലക്കൻ സൂപ്പർ ഡ്യൂപ്പർ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിശേഷങ്ങളുമായിട്ട് ടേക്ക് എ ബ്രേക്കിൽ ഞാൻ വീണ്ടും റീജോയിൻ ചെയ്യുന്നതായിരിക്കും. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജനാമിക സൈനിങ് ഓഫ്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ജീവിതം എത്ര അത്ഭുതകരമായ ഒരു പുസ്തകമാണല്ലേ. ഒരു സിലബസുമില്ലാതെ, മുൻകൂട്ടി പറയാതെ അത് നമ്മെ പലതും പഠിപ്പിക്കും. നമ്മൾ ആഗ്രഹിച്ചതൊന്നും ആയിരിക്കില്ല ഈ ജീവിതം ചിലപ്പോൾ നമുക്ക് തരുന്നത്. എന്നാൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് ഏതാണോ അത് നൽകാൻ കാലത്തിന് കൃത്യമായി അറിയാം. ക്ലാസ് മുറികളിലെ പുസ്തകത്താളിൽ നിന്ന് നമ്മൾ അക്ഷരങ്ങൾ പഠിക്കുമ്പോൾ, ജീവിതമെന്ന വലിയ പാഠശാലയിൽ നിന്ന് നാം പഠിക്കുന്നത് നമ്മെ തന്നെയാണ്. ചിലപ്പോൾ ഒരു തുള്ളി കണ്ണീരിലൂടെ ജീവിതം ചില വലിയ സത്യങ്ങൾ നമുക്ക് കാണിച്ചു തരും. നമ്മൾ നടന്നു തീർത്ത വഴികൾ, കണ്ടുമുട്ടിയ മനുഷ്യർ, അനുഭവിച്ച സന്തോഷങ്ങൾ, അനുഭവിച്ച വേദനകൾ, ഇതെല്ലാം ഓരോ പാഠങ്ങളാണ്. ഒരുപക്ഷെ മറ്റാര് പറഞ്ഞാലും നാം ഉൾക്കൊള്ളാത്ത പല കാര്യങ്ങളും സ്വന്തം അനുഭവങ്ങളിലൂടെ ജീവിതം നമ്മെ പഠിപ്പിക്കുമ്പോൾ, നാം അറിയാതെ തന്നെ കൂടുതൽ പക്വതയുള്ളവരായി മാറുന്നു. ഈ രാത്രിയുടെ നിശബ്ദതയിൽ നമ്മെ നാമാക്കി മാറ്റിയ ആ വലിയ പാഠങ്ങളെക്കുറിച്ച് നമുക്കൊന്നും ഓർക്കാം. കേൾക്ക, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, എപ്പോഴും വസന്തം മാത്രം നിറഞ്ഞതല്ലല്ലോ നമ്മുടെയൊക്കെ ഈ ലൈഫ്. ചിലപ്പോഴൊക്കെ കൊഴിഞ്ഞു പോക്കലുകളുടെ വലിയൊരു ശിശിരകാലം നമ്മുടെ ലൈഫിലും വരും. സത്യത്തിൽ സന്തോഷങ്ങൾ നമ്മെ ആഘോഷിക്കാൻ പഠിപ്പിക്കുമ്പോൾ സങ്കടങ്ങളും വീഴ്ചകളുമാണ് നമ്മെ ചിന്തിപ്പിക്കാൻ പഠിപ്പിക്കുന്നത്. ലൈഫിൽ വലിയ തിരിച്ചടികൾ നേരിടുമ്പോൾ, ചുറ്റിലും ഇരുട്ട് മാത്രം നിറയുമ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാം അവസാനിച്ചു എന്ന്. പക്ഷെ അവിടെ നിന്നാണ് ജീവിതം അതിൻ്റെ ഏറ്റവും വലിയ പാഠം തുടങ്ങുന്നത്. നമ്മൾ വീണു പോയിടത്ത് നിന്ന് സ്വയം എഴുന്നേൽക്കാൻ, സ്വന്തം കാലിൽ ഉറച്ചു നിൽക്കാൻ ആ കണ്ണീർ നമ്മെ എപ്പോഴും പ്രാപ്തരാക്കും. തോൽവികൾ ഒരിക്കലും അവസാനമല്ല, മറിച്ച് അടുത്ത വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണെന്ന് ജീവിതം നമ്മെ തലോടിക്കൊണ്ട് പറഞ്ഞു തരും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
1: നിശാഗന്ധി,
2: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
3: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിക്കും ഓരോ കാരണങ്ങളുണ്ടെന്ന് പറയാറില്ലേ. ചിലർ വസന്തം പോലെ വന്ന് നമ്മുടെ ലൈഫിനെ ആകെ പൂത്തുലയുന്ന ഒന്നാക്കി മാറ്റും. എന്നാൽ മറ്റു ചിലർ പെട്ടെന്ന് പെയ്തു തീരുന്ന മഴ പോലെയായിരിക്കും എക്കാലത്തും നമ്മളോടൊപ്പം ഉണ്ടാകുമെന്ന് നാം ഉറപ്പിച്ച് വിശ്വസിച്ച പലരും അപ്രതീക്ഷിതമായി നമ്മെ വിട്ടുപോകുമ്പോൾ അതൊരു വലിയ ശൂന്യതയാണ് സൃഷ്ടിക്കുന്നത്. എന്നാൽ അവിടെയും ജീവിതമൊരു പാഠം ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. ആരും ഇവിടെ ശാശ്വതമല്ലെന്ന പാഠം. എത്ര വലിയ സ്നേഹബന്ധങ്ങളായാലും ഒരു ദിവസം നമ്മൾ തനിച്ചാണ് ഈ യാത്ര തുടരേണ്ടതെന്ന വലിയ സത്യം ആ വിട്ടുപോക്കലുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചവർ നമ്മെ കൈവിടുമ്പോൾ സ്വയം എങ്ങനെ വിശ്വസിക്കണമെന്ന് നമ്മൾ പഠിക്കുന്നു. നമ്മോടൊപ്പം നിൽക്കുന്നവരെ തിരിച്ചറിയാനും ഇട്ടിട്ട് പോകുന്നവരെ സ്നേഹത്തോടെ തന്നെ യാത്രയാക്കാനും ഈ ജീവിതം നമ്മെ പ്രാപ്തരാക്കുന്നു. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. പ്രണയം അതൊരു മാന്ത്രികമായ വാക്കാണ് അല്ലേ? ലൈഫിൽ നമ്മൾ പഠിക്കുന്ന ഏറ്റവും സുന്ദരവും എന്നാൽ ഏറ്റവും നോവേറിയതുമായ പാഠങ്ങൾ പ്രണയത്തിൽ നിന്നായിരിക്കും. ഒരാളെ ജീവന തുല്യം സ്നേഹിച്ചിട്ടും അവരെ സ്വന്തമാക്കാൻ കഴിയാതെ വരുമ്പോൾ ഹൃദയത്തിലുണ്ടാകുന്ന ആ വിങ്ങലുണ്ടല്ലോ, അത് നമ്മെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ ചെറുതല്ല. സ്നേഹം സ്വന്തമാക്കൽ മാത്രമല്ല, ചിലപ്പോൾ അവർക്ക് വേണ്ടി വഴിമാറിക്കൊടുക്കൽ കൂടിയാണെന്ന് ആ നഷ്ടപ്രണയങ്ങൾ നമ്മെ എന്നും പഠിപ്പിക്കും. ശരിയായ പ്രണയങ്ങൾ നമ്മെ ഒരിക്കലും തളർത്തുകയല്ല, അത് നമ്മെ കൂടുതൽ നല്ല മനുഷ്യരാക്കും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.
3: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നമ്മുടെ കൂടെ ഒരു വലിയ ആൾക്കൂട്ടം തന്നെ ഉണ്ടാവും. നമ്മൾ അത് കണ്ട് ഇവരൊക്കെ എൻ്റെ സ്വന്തമാണെന്ന് കരുതി അഹങ്കരിക്കുകയും ചെയ്യും. എന്നാൽ ലൈഫിൽ ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ, നാം ഒന്ന് കാലിടറി വീഴുമ്പോൾ, ആ ആൾക്കൂട്ടം മെല്ലെ ഇല്ലാതാകുന്നത് കാണാൻ പറ്റും. അപ്പോഴാണ് ലൈഫ് ഒരു വലിയ പാഠം നമുക്ക് മുൻപിലേക്ക് വെച്ച് നീട്ടുന്നത്. യഥാർത്ഥ സൗഹൃദം എന്താണെന്നും ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കൾ ആരാണെന്നും നമ്മൾ തിരിച്ചറിയുന്നത് ഇത്തരം വീഴ്ചകളിലാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.
1: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മളൊക്കെ എപ്പോഴും വിചാരിക്കുന്നത് നമുക്കിനിയും ഒരുപാട് സമയമുണ്ട് എന്നാണ്. നാളെ ചെയ്യാം, നാളെ പറയാം എന്ന് കരുതി നമ്മൾ മാറ്റിവെക്കുന്ന കാര്യങ്ങൾ എത്രയാണല്ലേ. എന്നാൽ സമയം എന്നത് നമ്മുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോകുന്ന മണൽ തരികൾ പോലെയാണെന്ന് ജീവിതം നമ്മെ ഇടയ്ക്കൊന്ന് ഓർമ്മിപ്പിക്കും. പ്രിയപ്പെട്ടവരോട് സ്നേഹമാണെന്ന് പറയാൻ, തെറ്റുപറ്റിയപ്പോൾ ഒന്ന് ക്ഷമ ചോദിക്കാൻ, ഒരുമിച്ചിരുന്ന് ഒരു കാപ്പി കുടിക്കാൻ, ഇതിനൊന്നും നാളത്തേക്ക് കാത്തിരിക്കരുത് എന്ന പാഠം കാലം നമുക്ക് നൽകുന്നത് ചില അപ്രതീക്ഷിത വിടവാങ്ങലിലൂടെ ആയിരിക്കും. ഇന്നാണ്, ഈ നിമിഷമാണ് സത്യം. കടന്നുപോയ ഇന്നലകളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടിട്ടോ, വരാനിരിക്കുന്ന നാളെയെക്കുറിച്ച് ഓർത്ത് ആശങ്കപ്പെട്ടിട്ടോ ഒരു കാര്യമില്ല. നമ്മുടെ കയ്യിലുള്ളത് ഈ വർത്തമാനകാലം മാത്രമാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, പറഞ്ഞു വന്നാൽ തീരാത്തത്ര പാഠങ്ങൾ ജീവിതം ഓരോ ദിവസവും നമുക്ക് നൽകുന്നുണ്ട്. ചിലത് നമ്മെ ചിരിപ്പിക്കും, ചിലത് കരയിപ്പിക്കും, ചിലത് നമ്മെ ആഴത്തിൽ ചിന്തിപ്പിക്കും. എന്നാൽ ഈ പാഠങ്ങളെല്ലാം തുറന്ന മനസ്സോടെ സ്വീകരിക്കുക എന്നതാണ് പ്രധാനം. ഇന്നലെ സംഭവിച്ച ഒരു കാര്യവും നമുക്ക് തിരുത്താൻ കഴിയില്ല. പക്ഷേ അതിൽ നിന്ന് ഉൾക്കൊണ്ട പാഠങ്ങൾ നമ്മുടെ നാളെയെ കൂടുതൽ മനോഹരമാക്കാൻ നമുക്ക് കഴിയും. നിങ്ങളെ വേദനിപ്പിച്ചവരോട് പൊറുക്കുക, കാരണം അവരും നിങ്ങളെ ചിലത് പഠിപ്പിച്ചിട്ടുണ്ട്. ജീവിതം ഒരു ചെറിയ യാത്രയാണ്, അതിൽ സങ്കടപ്പെട്ടിരിക്കാൻ സമയമില്ല. കിട്ടുന്ന ഓരോ അനുഭവങ്ങളെയും പുഞ്ചിരിയോടെ നേരിടുക. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോർത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നെഞ്ചത്തു നേരുണ്ട്, സ്നേഹത്തിൻ ഉറവുണ്ട്, കനിയുന്ന കരളുണ്ട് കടലമ്മയ്ക്ക്.

0: നിനച്ചുപോയി.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

കുട്ടികളക്കര മുത്തുകണക്കൊരു കൊച്ചുകിട തനുദിച്ചു വരുന്നത് കണ്ട് മല കൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം കാകര വന്ന കണക്ക് മണപ്പുറം ആകട്ടി മികിട തിമൃതത്തെ ക്കിളി നാക്കിളി മുക്കിളി തൊട്ടുകളിക്കണ കടലിൻ കുട്ടികളക്കര മുത്തുകണക്കൊരു

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചന്ദനം മണക്കുന്ന പൂന്തോട്ടം